0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 21 ഞായറാഴ്ച. കൊലവർഷം 1201 Mithuna 7 പൂരം നക്ഷത്രം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂമിയുടെ അവകാശികൾ നമ്മൾ മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങളുമാണ്. നമ്മുടെ സന്തോഷങ്ങളും നേട്ടങ്ങളും മാത്രം ഓർത്ത് ജീവിക്കുമ്പോൾ കൂടെയുള്ളവരെയും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും മറന്നുപോകരുത്. എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ മനസ്സ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവരോട് അല്പം കരുണയോടെ സ്നേഹത്തോടെ പെരുമാറി നോക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമുക്കെല്ലാം അറിയാവുന്നതും എന്നാൽ നാം ഓർക്കാത്ത ജീവിതത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുന്ന, അങ്ങനെ നടക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ടാവാം. എന്നാൽ അവസാനം ഇപ്രകാരമുള്ള ആളുകൾക്ക് സങ്കടം പങ്കുവയ്ക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. നാം നമുക്ക് ചുറ്റുമുള്ളവരെ നല്ലവർ, ചീത്തയാളുകൾ എന്നൊക്കെ തരംതിരിച്ചു കാണാറുണ്ട്. എന്നാൽ എല്ലാവരും നല്ലവരായിരിക്കില്ലെങ്കിലും എല്ലാ വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാവും. ഒരിക്കലും ഒരാളെക്കുറിച്ച് ഒരു സ്ഥിരമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്ത ആളുകളോട് വ്യത്യസ്തമായ രീതികളിലാണ് പെരുമാറുന്നത്. ജീവിതം പലപ്പോഴും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. നമ്മളെ സഹായിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്ന പലരും നമ്മെ കൈയൊഴിയുമ്പോൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലർ ദൈവദൂതനെ പോലെ നമ്മുടെ സഹായത്തിനെത്തുന്നത് കാണാം. ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ആർക്കും സാധിക്കും. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇവ രണ്ടും. ഉപദേശിക്കാൻ 100 പേരുണ്ടാകുമ്പോഴും ഒരാവശ്യത്തിന് സഹായിക്കാൻ ആ കൂട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാകണമെന്നില്ല. അതാണ് ജീവിതത്തിലെ മറ്റൊരു വൈരുദ്ധ്യം. ചിലപ്പോഴൊക്കെയെങ്കിലും ജീവിതത്തിൽ ഏറെ പറയാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങളിൽ പോലും മൗനം അവലംബിക്കാൻ ശീലിക്കുന്നത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും സമ്പന്നരാകണമെന്നില്ല. എന്നാൽ നമ്മുടെ കഴിവിനൊത്ത് അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഒരു നേരത്തെ അന്നമാണെങ്കിൽ അത്യുത്തമം. ആവശ്യക്കാർക്ക് നൽകുന്ന ദാനം ഒരു വിത്തിൽ നിന്ന് വലിയൊരു മരം വളരുന്നത് പോലെ പല മടങ്ങായി ആ വർദ്ധിച്ച് നമ്മിലേക്ക് തന്നെ തിരികെ എത്തുന്നു. കർമ്മം എന്നതൊരു വലിയ കാര്യമാണ്. കർമ്മം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇനി പറയുന്നത് പോലെ അങ്ങനെയൊരു സമയം വരും. അന്ന് ചില ആളുകൾ നമ്മോട് മോശമായി പെരുമാറിയതിൽ ഖേദിക്കും. നമ്മളെ വെറും നേരം പോക്കിനു വേണ്ടി സമീപിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ നമ്മോടുകൂടി സ്നേഹത്തിന്റെ പേരിൽ നമ്മെ തളർത്തുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കുക തന്നെ വേണം. നാം നന്നായി വിയർക്കണം. അത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മാത്രമാകരുത്, നമ്മുടെ വിജയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാവണം. പിന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, മറ്റുള്ളവർ പറയുന്നതിനുപരി നമ്മുടെ മനസാക്ഷി പറയുന്ന കാര്യങ്ങൾ കൂടി. പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങളാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്! സ്ഥിതപ്രജ്ഞനാകുക എന്നതാണ് ഇതിനുള്ള ഒരു പരിഹാരം. അതായത് വിജയത്തിലും പ്രശംസയിലും പരിഹാസത്തിലും ഒരുപോലെ മാനസികാവസ്ഥ നിലനിർത്തുക എന്നത്. ശാന്തരായി വർത്തിക്കുക, അപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വസ്ഥത കെടുത്തില്ല. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാൻ കുറച്ച് ഇരുട്ട് ആവശ്യമാണ്. ധാരാളം ധനം സമ്പത്ത് കയ്യിലുണ്ട് എന്നത് മാത്രം, അതുകൊണ്ട് മാത്രം ആരും പൂജിക്കപ്പെടുന്നില്ല. നാം എല്ലാം ഏറ്റവും കാംക്ഷിക്കുന്നത് സമ്പത്താണ്. എന്നാൽ വിദ്യയില്ലാത്തവർ എത്ര സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചാലും പൂജിക്കപ്പെടുന്നില്ല. എന്നാൽ കുലമഹിമയും സമ്പത്തും ഇല്ലെങ്കിലും ഒരു വിദ്യാസമ്പന്നൻ ദേവന്മാർക്കൊപ്പം പൂജിക്കപ്പെടുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് നാം എല്ലാം സത്യം പറയണം എന്നാണ്. എന്നാൽ ആർക്കും അപ്രിയ സത്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമല്ല. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രകൃതിയിലെ ഓരോ ജീവനും അതിൻ്റെതായ സമയമുണ്ട്. എവരി ഡോ ഹാസ് ഇറ്റ് ഡേ എന്ന് കേട്ടിട്ടില്ലേ? വിതച്ച വിത്തുകൾ വളർന്ന് മരമായി അത് മറ്റുള്ളവർക്ക് തണലേകുന്നതും നാം ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനം പൂവണിയുന്നതും നമുക്കായി നിശ്ചയിക്കപ്പെട്ട ആ വസന്തകാലത്തായിരിക്കും. ഇപ്പോൾ ശരത്കാലമാണെന്ന് കരുതി വ്യാകുലപ്പെടേണ്ടതില്ല. വസന്തകാലത്തിന് ഉടനെ മടങ്ങിയെത്താതിരിക്കാനാവില്ല. ക്ഷമയോടെ നമ്മുടെ നല്ല സമയത്തിനായി കാത്തിരിക്കുക. ചില വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാം. മനോഹരമായ വസ്ത്രധാരണം നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയേക്കാം. എന്നാൽ അതോടൊപ്പം മനോഹരമായ സ്വഭാവവും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ മാറുന്നത്. നമുക്ക് ഈ ഭാവസുന്ദരമായ ഗാനമൊന്ന് കേട്ട്

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 21st. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഭാരതത്തിന്റെ പുരാതനമായ ഈ ആരോഗ്യ ആത്മീയ രീതിയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിനായി 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് 175 രാജ്യങ്ങളുടെ പിന്തുണയോടെ UN ഇത് അംഗീകരിച്ചു. 2015 ജൂൺ 21 ആദ്യത്തെ യോഗാ ദിനം ആചരിച്ചത്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21 എന്നതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് യോഗ എത്രത്തോളം പ്രധാനമാണ് എന്ന് ഈ ദിനം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ നഗര തീപിടുത്തങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് ഫയർ ഓഫ് എൻഡിബറോ ആരംഭിച്ചത് 1824 ജൂൺ 21. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ അഗ്നിബാധയിൽ എൻഡിബറോയിലെ ചരിത്ര പ്രസിദ്ധമായ നിരവധി കെട്ടിടങ്ങളും 100 വീടുകളും പൂർണമായും നശിച്ചു. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 1000 ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. ഈ വലിയ ദുരന്തത്തെ തുടർന്നാണ് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗികവും ആധുനികവുമായ മുനിസിപ്പൽ ഫയർ ബ്രിഗേഡ് എൻഡിബറോയിൽ രൂപീകരിക്കപ്പെട്ടത്. ആധുനിക നഗരാസൂത്രണത്തിലും സുരക്ഷാ സംവിധാനങ്ങളിലും ഈ സംഭവം വലിയ മാറ്റങ്ങൾ വരുത്തി. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ വനിതയായ ബെനസീർ ഭൂട്ടോ ജനിച്ചത് 1953 ജൂൺ 21. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവായിരുന്ന അവർ 2 പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ സൈനിക ഏകാധിപത്യത്തിനെതിരെ പോരാടിയ അവർ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുതിയ മുഖം നൽകി. ഓക്സ്ഫോർഡ് ഹാർവാർഡ് സർവകലാശാലകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ബെനസീർ ഏഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു. 2007 ഒരു ഭീകരാക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും പ്രതീകമായി ഈ ദിവസം ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ഭരണകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1977 ജൂൺ 21 CPIM നേതാവ് ജ്യോതി ബസു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർച്ചയായി 23 വർഷത്തിലധികം, അതായത് 2000 നവംബർ വരെ അദ്ദേഹം ബംഗാളിനെ നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ബർഗ പോലുള്ള ഭൂപരിഷ്കരണ നടപടികൾ ഗ്രാമീണ ബംഗാളിന്റെ സാമൂഹിക ഘടനയെ മാറ്റിമറിച്ചു. ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് ലൂയി 16 രാജാവും രാജ്ഞി മേരി അന്റോണറ്റും കൊട്ടാരത്തിൽ നിന്നും വിദേശത്തേക്ക് ഒളിച്ചോടാൻ ശ്രമിച്ചത് 1791 ജൂൺ 20-21 തീയതികളിലാണ്. എന്നാൽ ജൂൺ 21 വാരനസ് എന്ന സ്ഥലത്ത് വെച്ച് വിപ്ലവകാരികൾ അവരെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്ത് പാരീസിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഈ സംഭവം ഫ്രഞ്ച് ജനതയ്ക്ക് രാജാവിനോടുള്ള വിശ്വസ്തത പൂർണമായും ഇല്ലാതാക്കി. രാജാവ് സ്വന്തം രാജ്യത്തെ വഞ്ചിച്ചുവെന്ന ധാരണ ശക്തമാകാനും പിന്നീട് രാജഭരണം പൂർണമായി റദ്ദാക്കി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനും ഈ പരാജയപ്പെട്ട ഒളിച്ചോട്ടം കാരണമായി. ആധുനിക ഡിജിറ്റൽ യുഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സാങ്കേതിക മുന്നേറ്റം നടന്നത് 1948 ജൂൺ 21. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ വെച്ച് മാഞ്ചസ്റ്റർ ബേബി എന്ന കമ്പ്യൂട്ടറിൽ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റാർട്ട് പ്രോഗ്രാം വിജയകരമായി പ്രവർത്തിച്ചു. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ തന്നെ പ്രോഗ്രാമുകൾ സൂക്ഷിച്ചു വെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ആദ്യമായി തെളിയിക്കപ്പെട്ടത് ഈ ദിവസമാണ്. ഫ്രെഡി വില്യംസ്, ടോം കിൽബേൺ എന്നിവർ ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും അടിസ്ഥാന സാങ്കേതിക വിദ്യ ജനിച്ചത് ഈ ദിവസമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 21-ാം തീയതി, ലോക സംഗീത ദിനം. ഭാഷകളുടെയും അതിർവരമ്പുകളുടെയും മതിലുകൾ തകർത്ത് ലോകത്തെ മുഴുവൻ ഒരൊറ്റ നൂലിൽ കോർത്തിണക്കുന്ന സംഗീതത്തിന്റെ ആഗോള ഉത്സവം ഫെറ്റെ ഡി ലാ മ്യൂസിക് എന്ന പേരിൽ 1982 ഫ്രാൻസിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ ഈ ദിവസം നെഞ്ചോട് ചേർക്കുന്നു. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികാരങ്ങളെ പോലും അത്രമേൽ മനോഹരമായി പ്രകടിപ്പിക്കാൻ സംഗീതത്തിന് കഴിയും. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ ഈണങ്ങളെയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വരികളെയും പ്രണയിക്കാറുണ്ട്. ഒരു താരാട്ടുപാട്ടായി വന്ന് അമ്മയുടെ മടിത്തട്ടിൽ ഉറക്കുന്നത് മുതൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് കൂട്ടിരിക്കുന്നത് ഈ സംഗീതം തന്നെയാണ്. മനസ്സിന് ശാന്തി നൽകാനും തളർന്നുപോയ മനസ്സിന് പുതിയൊരു ഊർജം പകരാനും സംഗീതത്തോളം പോകുന്ന മറ്റൊരു മരുന്നില്ല. സിനിമയിലെയും ആൽബങ്ങളിലെയും പാട്ടുകൾ മാത്രമല്ല സംഗീതം. പുലർച്ചെ കേൾക്കുന്ന പക്ഷികളുടെ കളകൂജനം, പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളുടെ താളം, ഇലച്ചാർത്തുകളിലൂടെ കടന്നുപോകുന്ന കാറ്റിന്റെ മർമ്മരം, അങ്ങനെ പ്രകൃതിയിലുടനീളം ഒരു സംഗീതമുണ്ട്. അത് തിരിച്ചറിയാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സംഗീത അനുഭവം. ശാസ്ത്രീയ സംഗീതമായാലും നാടൻ പാട്ടായാലും പുതിയ തലമുറയിലെ റോക്ക് പോപ്പ് സംഗീതമായാലും അവയെല്ലാം മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇന്ന് പ്രിയപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ അല്പസമയം മാറ്റിവെക്കും. നിങ്ങളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ആ ഈണം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കും. സംഗീതത്തിന്റെ മനോഹരമായ ലോകത്ത് ലയിച്ചു ചേരാൻ ഏവർക്കും ഹൃദയം നിറഞ്ഞ ലോക സംഗീത ദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ
0: 7591979393.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ
0: 7591979393.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദാ ഇപ്പോ ഈ നിമിഷം കൃത്യമൊരു 86,400 രൂപ വീണിട്ടുണ്ട്. ഇത് പറയുമ്പോ ഒരു സന്തോഷമില്ലേ? വേഗം പോയി ഫോൺ നോക്കാൻ തോന്നണല്ലേ. പറയണതൊക്കെ സത്യമാണോ? പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങൾ അത് ചിലവാക്കി തീർത്തില്ലെങ്കിൽ ആ പണം, ഈ 86,400 എന്ന ആ ഒരു തുക അപ്രത്യക്ഷമാകും. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുക? ഈ പൈസ ഉപയോഗിച്ചിട്ട് 86,400 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ഈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചില ആളുകൾ ചിലപ്പോൾ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്തായാലും ഒരൊറ്റ പൈസ പോലും ബാക്കി വെക്കില്ല. സത്യമല്ലേ? 12 മണിക്ക് മുൻപേ 86,400 രൂപ എങ്ങനെയും ചെലവാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു തുക വരുന്നുണ്ട്. പക്ഷെ അത് രൂപയായിട്ടല്ല, സെക്കൻഡുകളായിട്ടാണ്. ദിവസവും കൃത്യം 86,400 സെക്കൻഡ്സ് നമുക്ക് നേച്ചർ തരുന്ന സംഭവമാണ്. അതിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സെക്കൻഡുകൾ നമ്മൾ വെറുതെ കളയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ ആ ഒരു വലിയ സമ്പാദ്യം നമ്മൾ എവിടെയാണ് കൂടുതൽ ചെലവാക്കണേ, അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഇത്. എഴുത്തോല, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ വിലയേറിയ സമയം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വഴിയിൽ പോകുന്ന ആരോ നമ്മളെ കുറിച്ചൊരു മോശം കമന്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീലിന് താഴെ വന്നിട്ട് ആരോ മോശം കമന്റ് ഇട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ എന്താ ചെയ്യുക? അടുത്ത 24 hours നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കും, അല്ലെങ്കിൽ അവരോട് വഴക്കിടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലെ സമയം എടുത്ത് നിങ്ങൾ ആർക്കോ ദാനം ചെയ്യുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ കൊടുക്കേണ്ട സമയം നിങ്ങളെ അറിയ പോലും ഇല്ലാത്ത ആർക്കോ വേണ്ടിയിട്ട് കളയുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് എത്ര വലിയ മണ്ടത്തരമാണ് നമ്മൾ ദിവസം ചെയ്യണത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സമയം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നാളെ പഠിക്കാം, നാളെ മുതൽ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാം, നാളെ മക്കളോട് സംസാരിക്കാം, നാളെ ഞാൻ ആ കാര്യം എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ അങ്ങനെ നാളെ എന്നുള്ളൊരു കാര്യം, നാളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാക്കിന്റെ പുറകെയാണ് എല്ലാവരും നാളെ നാളെ നാളെ അല്ലെ. നമ്മളൊക്കെ സ്വയം പറയുന്ന ഏറ്റവും വലിയ നുണ. മനുഷ്യന്റെ കലണ്ടറിൽ നാളെ എന്നൊരു ദിവസം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അത് എപ്പോഴും ഇന്ന് മാത്രമായിരിക്കും അല്ലെ. നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും പല മനുഷ്യരും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ ഈ നുണയുടെ വലിപ്പം മനസ്സിലാക്കുന്നത്. നാളെ സംസാരിക്കാം, നാളെ ഞാൻ ആ വഴക്ക് തീർക്കാം, നാളെ അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. നാളെ ഒരു പക്ഷെ അയാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലോ, ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിലോ, ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതൊന്ന് ആലോചിച്ചിരിക്കൂ. ഞാൻ ഇപ്പൊ വരാം, ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കനവിലൂടെ
1: വിശ്വാസത്തിന്റെയും ബിസിനസിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: പത്രങ്ങളിൽ ആക്ഷേപ ഹാസ്യം എന്നൊരു ഒരു പേജ് തന്നെ ഉണ്ടാവും. പല കോളങ്ങളൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആക്ഷേപഹാസ്യ രൂപത്തിൽ പല കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. കാലം മാറിയപ്പോ ഈ ഒരു ആക്ഷേപഹാസ്യം ആ ഒരു പേരങ്ങ് മാറി ട്രോള് എന്നായി. ട്രോളിക്കൊല്ലുക എന്നൊക്കെ നമ്മളിപ്പോ പറയാറുണ്ട്. ഇങ്ങനെ ട്രോള് ഇല്ലാതാക്കുക, ട്രോള് ഒരു പരുവത്തിലാക്കുക, ഒരു ഫേമസ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ പാലക്കാട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഈ ട്രോളെന്ന പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നമ്മുടെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാലക്കാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ള പാലക്കാടൻ സ്ലാങ്ങിനെ ഒക്കെ ഇത്രയധികം പോപ്പുലർ ആക്കുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഗസ്റ്റ് റൂമിൽ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു

0: ചക്കിലാടി ഗ്രാമവാസി. ആ ഒരു പേര് തന്നെ ഒരു ഡിഫറെന്റ് നെയിമാണ്. ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് പേര് എന്ന് പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്തിരിക്കും. ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, നമ്മൾ ഫോളോ ചെയ്തിരിക്കും. അത്രയും സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആണ്. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് വലിയ വലിയ സാങ്കേതിക വിദ്യകളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവരുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അവരെപ്പോഴും റിലീസ് ചെയ്യാറുള്ളത്. കില്ലാടി ഗ്രാമവാസീസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവരാണ് ഇന്ന് എന്റെ മുമ്പിൽ ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്നത്. മൂന്ന് പേരാണുള്ളത്, മനു, മജീഷ്, ശരത്. മൂന്ന് പേരാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. കില്ലാടി ഗ്രാമവാസീസ് എന്ന ആ ഒരു പേര് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പേജ് ഫോളോ ചെയ്തിരിക്കും. അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് നമുക്ക് തരുന്ന, വളരെ നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു പാലക്കാട്ടുകാരെ എങ്ങനെയാണോ അതേ രീതിയാണ് നമുക്ക് ആ ഒരു വീഡിയോയിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ആ മൂന്ന് പേരെ സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. മനു, മജീഷ്, ശരത്, സ്വാഗതം. പേര് വിളിക്കുന്നതിനേക്കാളും ഗ്രാമവാസി എന്ന് വിളിക്കുന്നതായിരിക്കും അല്ലേ ഇഷ്ടം?
1: വിളിക്കുന്ന ഇഷ്ടം.
0: ശരിക്കും ഗ്രാമവാസിയാണോ? ഗ്രാമവാസിയാണ്. പൊതുവെ നമ്മൾ പഴയ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ ഗ്രാമവാസി എന്ന് പറയുമ്പോ എന്തോ ഒരു ലോക്കൽ സെറ്റപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ കളിയാക്കിക്കൊണ്ടാണല്ലോ പറയാ. പിന്നെന്താണ് ഈ ഒരു ഗ്രാമവാസി എന്ന പേര്?
1: ചൂസേങ്കാരണം അതെല്ലാം സംഭവിച്ചു. ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്, ഞങ്ങളുടെ നാട് വന്നിട്ട് ഏകദേശം കുറച്ചുള്ളിൽ, ഒരു ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് നമ്മുടെ വീട് വന്നിട്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറത്ത് ടൗണാണ്. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമം ഒന്ന് അറിയിക്കുക എന്നൊരു മെയിൻ കോൺസെപ്റ്റ് ആണ് ഞങ്ങളുടെ ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ വീടിലൂടെ ഞങ്ങളുടെ നാട് കാണിക്കുക, ഞങ്ങളുടെ നാട്ടുകാരെ കാണിക്കുക, ഞങ്ങളാ നാട്ടിലുണ്ട് എന്ന് കുറച്ചുകൂടി പേര് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പേര് വന്നത്. ഇപ്പൊ ഗ്രാമവാസി എന്നൊരു പേര് നമ്മൾ അതിൽ നിന്ന് എടുത്തത്. പിന്നെ കില്ലാടി എന്നൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാർക്കിടയിൽ നമ്മളൊരു കില്ലാടി ആയിരിക്കാം എന്തുകൊണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, നമ്മൾ വ്യത്യസ്തമായിട്ട് ഇപ്പൊ അവരെ വിളിക്കും. ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഫേമസ് ആയിപ്പോ ആൾക്കാർ കില്ലാടി പോകണം, വലിയ കില്ലാടികൾ പോകണം പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത്. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു പേര് തന്നെ ചൂസ് ചെയ്യാൻ കാരണം.
0: ഓക്കെ ഓക്കെ. എപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേജിന്റെ തുടക്കം?
2: തുടക്കം കൊറോണ കൊറോണ ടൈമിൽ ഞങ്ങളൊരു ഫസ്റ്റ് ഒരു ചാനൽ തുടങ്ങിയില്ലായിരുന്നു ഫുഡിന്റെ ഒക്കെ. ഞങ്ങള് കൊറോ പേര് ആലോചിച്ചു. പെട്ടെന്ന് ഞങ്ങള് ഗ്രാമമാണല്ലോ, ഗ്രാമവാസിന് ആയിക്കൂടാ എന്തുകൊണ്ടാണ് ആയിക്കൂടാ. അവിടെ നിന്നാണ് തുടങ്ങിയത്, ചെറിയ ചെറിയ വീഡിയോ തുടങ്ങി. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ
0: റീച്ചായി
2: പ്രഭുവിന്റെ വീഡിയോ, അതായിരുന്നു ഞങ്ങളുടെ കഴുത്തിരി.
0: ഏയ് പ്രഭു, ആ ഒരു ഹിന്ദി ഡയലോഗ് അല്ലേ.
3: അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി,
0: ഇവിടെ എത്തി നിൽക്കുന്നു. എങ്ങനെ ഈ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു?
3: അത് മനോട്ടനാണ്
1: ഐഡിയ. നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട്. എന്തെങ്കിലും എല്ലാവരും ജീവിച്ചു പോണ പോലെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല, അറിയണം. മരിക്കുന്ന സമയത്തെങ്കിലും 4 അല്ലെങ്കിൽ 40 പേരെങ്കിലും അറിയണം, അതായത് ഞങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ്. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിള്ളേരുണ്ട് എന്നൊരു അറിയണം എന്നൊരു മെയിൻ മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു വീഡിയോ. ഫസ്റ്റ് ഒന്നും റീച്ച് ആയിരുന്നില്ല. ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ ഒരു 300 വീഡിയോ ചെയ്തു.
0: 300 വീഡിയോ ചെയ്തു.
1: ആ 300 വീഡിയോക്ക് ശേഷം ഒരു 350-ാമത്തെ വീഡിയോ അല്ലെങ്കിൽ 330-ാമത്തെ വീഡിയോ നമ്മൾ റീച്ച് ആയത്. ആ ഒരു കണ്ടന്റ് വന്നപ്പോ അതിനുശേഷം പിന്നെ നമുക്ക് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനത്തെ കണ്ടന്റ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടി ഇതായിരിക്കും. അത് ഓഡിയൻസിനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളെ സ്വന്തമായിട്ട് കണ്ടന്റ് ഇങ്ങനെ നീക്കിയത് ഫസ്റ്റ് ഒക്കെ കോപ്പി ആയിരുന്നു, ഹിന്ദിക്കാരുടെ കോപ്പി ആയിരുന്നു, ഗൈസിന്റെ വീഡിയോ കോപ്പി ആയിരുന്നു ഫസ്റ്റ് ഒക്കെ. അതവര് കോപ്പി ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി അയ്യോ ഇത് അത്ര വർക്ക്ഔട്ട് ആവില്ല മൈൻഡ്സെറ്റ് ആയിരുന്നു. പിന്നെ ഹേ പ്രഭു എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് രാവിലെ ഇതുപോലെ ഞാൻ ആയിരിക്കും ഉറങ്ങിയിട്ട് സമയത്തായിരുന്നു ഈ ഡയലോഗ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നൊരിതിൽ ഞങ്ങൾ ഡയലോഗ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഒരു 30-second വീഡിയോ ആയിരുന്നു അത്. ഒരു ദിവസം പോസ്റ്റ് ചെയ്തു നോക്കുമ്പോ വലിയ വ്യൂസ് ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസമ്പോ നമുക്ക് ഒരു 50,000 വ്യൂസ് എത്തി. ഇനി പിറ്റേ ദിവസമായപ്പോ ഏകദേശം അതൊരു 5 ലക്ഷം വ്യൂസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കേറുന്നുള്ളത്. പിന്നെ ഏകദേശം ഒരു 3-4 ദിവസങ്ങളിൽ ഒരു 3 മില്യൺ കടന്നു.
0: 3 മില്യൺ കടന്നു.
1: ഭയങ്കരമായൊരു സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീഡിയോ ആൾക്കാർ അറിയാൻ തുടങ്ങി, നമ്മുടെ ചുറ്റുവട്ടത്തിൽ ആൾക്കാർ അറിയാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇനിയും നമ്മൾ ചെയ്ത വർക്ക്ഔട്ട് ചെയ്ത് ഇനി എത്തും, കേരളം എല്ലാവരും എത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മളൊരു ഐഡിയ വന്നു. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി വീഡിയോ ഞങ്ങളുടെ പേജിൽ
0: ഡെയിലി വീഡിയോ.
1: നമ്മളത് മുടക്കില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷൂട്ടൊക്കെ രാവിലെയാണ്, രാവിലെ നേരത്തെയാണ്. അതെ. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമം ഭയങ്കര സൈലന്റ് ആയിരിക്കും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോക്കൊരു വണ്ടി അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം. ആ ഒരു സ്ഥലം ഗ്രാമീണ ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ നേരത്തെ എണീക്കും. ഒരു 6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോ പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യും. ഒരു 8 മണി വരെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ എടുത്തത് വൈകിട്ട് അപ്ലോഡ് ചെയ്യും. നമുക്ക് ടൈം ഉണ്ട്, ഒരു 6 ടൈമുണ്ട്. അപ്പൊ നമ്മൾ
0: അപ്ലോഡ് ചെയ്യും. നമ്മുടെ ടാർഗറ്റ് ആണ് അല്ലേ.
1: എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അന്ന് വീഡിയോ എടുത്തിടണം.
0: ഓക്കെ ഓക്കെ. ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ റെഡിയാക്കുന്നത്?
1: സ്ക്രിപ്റ്റ് ഇല്ല.
0: സ്ക്രിപ്റ്റ് ഇല്ലേ?
1: ആണോ?
3: സ്കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്.
1: നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം.
0: അല്ല, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും,
1: ഒരു കോൺസെപ്റ്റ് നമുക്കൊരു മനസ്സിലുണ്ടാവും, ഇന്ന് ഇത് ചെയ്താൽ മതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവം എന്നൊരു കണ്ടന്റ് പറയും. അപ്പൊ ഇവര് ഡയലോഗ് ഇങ്ങനെ കൊണ്ടുവരും, ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി
0: ഡെവലപ്പ്
1: ചെയ്തിട്ട് വീട്ടിൽ ഔട്ട് ചെയ്യും.
0: അല്ലാതെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പ്ലാനിങ്
1: ഇല്ല, ഡെയിലി ഷൂട്ട് ആയിരുന്ന സ്ക്രിപ്റ്റ് ഇല്ല. നമുക്ക് മൈൻഡിൽ വരുന്നതാണ് ഡെയിലോ ആണെങ്കിലും എന്താണെങ്കിൽ മൈൻഡിൽ വരുന്നതാണ്.
0: അതെ,
2: ഇപ്പൊ 300-350 വീഡിയോ ഒരു വീഡിയോ വരും, സ്ക്രിപ്റ്റ് അല്ല സ്പോട്ടിലെ ഡയലോഗ് എല്ലാം. ഒരു ചെറിയൊരു വിഷയം പറയും, അത് നമ്മള് സ്പോട്ട് ഡെയിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ എല്ലാം പറയും.
0: ഓക്കെ, ഈ ഒരു പാലക്കാടൻ സ്ലാങ്ങിൽ തന്നെ പറയാനുള്ള കാരണം,
1: പാലക്കാടൻ സ്ലാങ് തന്നെ പറയാന്ന് വെച്ചാൽ നമ്മളെ പാലക്കാടാണ്, നമ്മൾ ഈ നാട്ടിലാണെന്ന് അറിയാം. പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ കില്ലാടികൾ എന്നൊരു ആൾക്കാർക്ക് തോന്നണം, നമ്മുടെ കില്ലാടികൾ ഉണ്ടല്ലോ, ഇനി അവിടെ പോയ കില്ലാടികൾ ഉണ്ടല്ലോ എന്ന് ഇത് വരണം. അതായിരുന്നു മെയിൻ നമ്മുടെ ഇത്. പാലക്കാട് നമ്മുടെ ഗ്രാമത്തിലെ അനേഷൻ നമ്മൾ ഈ പാലക്കാട് നാട് മെയിനായിട്ട് കൊണ്ടുവരാം. കുറെ ആൾക്കാർക്ക് പറഞ്ഞ് പാലക്കാട് അധികം ഡെവലപ്പ് ആയിട്ടില്ല, ഭാഷ കൊണ്ടാണെങ്കിൽ ഭാഷ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ ഭാഷ മെയിനായിട്ട് നമുക്ക് കൊണ്ടുവരണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പാലക്കാട് ആ ഭാഷയിലാണ് നമുക്ക് ആൾക്കാർ ഇഷ്ടപ്പെടാൻ പറയുക. അപ്പൊ അന്യജില്ലക്ക് ആണെങ്കിലും നമുക്ക് മെസ്സേജ് ഇടാം, നിങ്ങളുടെ സ്ലാങ് സൂപ്പറാണ്
0: സൂപ്പറാണ്
1: അത് പറയുന്നു, നിങ്ങളുടെ സ്ലാങ് സൂപ്പറാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല, പക്ഷെ നമുക്ക് പുറത്തുപോയി സംസാരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് വരുന്നില്ല.
4: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഉള്ളത് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഗ്രാമവാസീസ്. ഇനിയൊരു ബ്രേക്ക്.

0: ഇപ്പോൾ ഇപ്പോൾ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഗ്രാമവാസീസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ ആരാണ്? ഇത് ആ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണല്ലോ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന സമയത്ത്. അപ്പൊ ആരാണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ ആരാണ്?
3: അത് ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ മൂന്നുപേരും മാറി മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ രണ്ടുപേരും അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ ഷൂട്ട് ചെയ്യും, രണ്ട് പിന്നെ അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ
2: ഓക്കെ ഓക്കെ. വീണ്ടും വീണ്ടും റീടേക്ക് ഒക്കെ എടുക്കാറ് ആവാറുണ്ട് അങ്ങനെ. ഓക്കെ. ഒരു ഒരു റീല് ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും?
4: ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു 7 ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു അവിടെ എത്തി സ്ക്രിപ്റ്റ് ഒക്കെ വന്ന് ഡയലോഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 7.5
2: എത്ര സമയം കൊണ്ട് ആവും, സെറ്റ്
4: ആവും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ ഈ ഡയലോഗ് വേണ്ട എന്നൊക്കെ അത് മാറ്റാൻ എന്ത് പറഞ്ഞു നോക്കുമ്പോൾ 7.5 നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 1.5 എന്തായാലും പിടിക്കും.
2: 1.5 മണിക്കൂർ. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതോ ജോലി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നത്?
5: ഞാൻ എഡിറ്റർ ആണ്.
3: ഞാനിവിടെ ഏട്ടനെ സമീപമുണ്ട്.
2: ഓക്കെ ഓക്കെ. മനു,
4: ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ ഫിലിപ്പിന് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്റർലോക്ക് പോകുന്നുണ്ട്.
2: ഓക്കെ. ഒപ്പം തന്നെ ഈ ഒരു കാര്യം
4: ചെയ്യുന്നത് നമുക്ക് റീൽ എന്നൊരു വരുമാന മാർഗം ആയിട്ടില്ല. ഇപ്പോഴാണ് പ്രൊമോഷനൊക്കെ വരാൻ തുടങ്ങിയത്, പക്ഷെ ഒരു വരുമാന മാർഗം ആയിട്ടില്ല. നമ്മളെന്തേശം നമ്മുടെ കുടുംബം നോക്കണം, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും ചെലവൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പണിക്ക് പോവാണ്.
2: ഓക്കെ ഓക്കെ. ഈ ഒരു റീലിനായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യിൽ? അത് ജസ്റ്റ് നിങ്ങളുടെ ആ സമയം മാത്രമാണോ?
4: അല്ല അല്ല അല്ല, സമയമല്ല, സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് വന്നു. ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു മോട്ടോറോള ഫോണിലായിരുന്നു.
2: മോട്ടോറോള
4: ഫോണിലായിരുന്നു. അതിൽ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെയും ഒരു ഫോൺ വാങ്ങണം, നല്ലൊരു ഫോണുമായിട്ട് അതിൽ വീഡിയോ എടുക്കുന്ന ഒരു മൈൻഡ് ആയിരുന്നു. ഞങ്ങളുടെ വീടിനടുത്ത് പിള്ളേർക്ക് അങ്ങനെ വലിയ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഒരു ലോൺ എടുത്തു,
2: ഒരു ലോൺ എടുത്തു,
4: ഒരു പേഴ്സണൽ ലോൺ എടുത്തു. ലോണെടുത്ത് നമുക്ക് അന്നും നമ്മളാരും പണിക്കൊന്നും പോയിട്ടില്ല. അന്ന് എല്ലാവരും
2: ചെറിയ പിള്ളേരാണ്,
4: ചെറിയ പിള്ളേർ വീട്ടിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയും. പക്ഷെ ലോൺ അടയ്ക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലോൺ എടുത്ത് അന്ന് S20 മേടിച്ചു, ഒരു ഫോൺ
2: S20
4: മേടിച്ച് അതിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണാൻ ഇപ്പൊ ആൾക്കാർക്ക് കുഴപ്പമില്ല, ക്വാളിറ്റി കുഴപ്പമില്ല എന്നൊക്കെ ചില ആൾക്കാർ കമന്റ് ചെയ്യാനും വീട്ടിലൊക്കെ ഒന്ന് പറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നമ്മൾ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പണിക്കുവാൻ തുടങ്ങിയതാണ്. ലോൺ ആയിരിക്കും വീട്ടിലെ അവസ്ഥയായി, അങ്ങനെ പിന്നെ അങ്ങനെ പോയി. അതിനുശേഷം ഇപ്പൊ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ കുറച്ച് രീതിയിൽ നമുക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങി. നമ്മളിപ്പോ ഫോൺ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഫോണായി, പിള്ളേർക്കൊക്കെ നല്ല ഐഫോൺ അല്ലെങ്കിൽ S25 അൾട്രാ അങ്ങനെ കുറെ ഫോണുകളൊക്കെ ആയി. നമുക്ക് നല്ല നല്ല ഡെവലപ്പ് ചെയ്തെടുക്കണം.
2: ആ ലോൺ അടച്ച് കഴിഞ്ഞു?
4: ആ ലോൺ അടച്ച്
2: കഴിഞ്ഞു.
4: ഓഡിയൻസിന് സപ്പോർട്ട് ഒക്കെ ലോൺ അടച്ച് കഴിഞ്ഞു.
2: ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ മുത്തശ്ശി കഥാപാത്രം എൻട്രാ ആവുന്നത്? എപ്പോഴാണ്
4: മുത്തശ്ശി കഥാപാത്രം എൻട്രാ ആവുന്നത്?
2: പാവത്തിന് പണിയെടുപ്പിക്ക ഈ പ്രായത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ.
4: പണിയെടുപ്പിക്കില്ല, ആദ്യം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ ചെയ്യുന്നത് ഒരു കോമാളി തരമാണെന്ന് എല്ലാവരും പറഞ്ഞു.
2: നാട്ടുകാർ സ്വാഭാവികം
4: പറഞ്ഞു, നാട്ടുകാർ ഒഴികെ എന്റെ കൂടെ പിള്ളേരെ
2: എല്ലാരും പറഞ്ഞു.
4: ഞങ്ങൾക്ക് ഈ ഒരു 3 ഒരു 5-6 കൂടി ഉണ്ട്, അനിയന്മാർ, അങ്ങനെ കുറച്ച് ടീമുണ്ട്. അവര് മാത്രം നമ്മളെ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും, ഇനി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ കുറച്ച് പിള്ളേർ എന്നിട്ടും പറഞ്ഞു അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ ട്രോളിക്കൊണ്ടിരുന്നു, നമ്മളിവിടെ ട്രോളുമ്പോൾ നമ്മൾ ട്രോളം കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, കൂടെ തന്നെ അങ്ങനെ. അപ്പൊ അവർ ട്രോളിക്കൊണ്ടിരുന്നു. അപ്പൊ വീട്ടിലൊക്കെ എല്ലാം കാണാൻ തുടങ്ങിയപ്പോ കുറച്ചു പേരൊക്കെ ഒന്ന് പറഞ്ഞു, ആ മക്കള് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, എന്റർടൈൻമെന്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് വന്നിട്ട് ഒരു മുത്തശ്ശിനെ കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് വന്നു. മുത്തശ്ശിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, മുത്തശ്ശി അറിയട്ടെ, നാട്ടുകാർ
2: അറിയട്ടെ, ഫേമസ് ആവട്ടെ,
4: മുത്തശ്ശിന് ഒരു വീഡിയോ കൊണ്ടുവന്നു. അന്ന് ഒരു കർക്കിടകവ് സമയമായിരുന്നു. ആ സമയത്തൊരു മുത്തശ്ശിന്റെ ഒരു നമ്മൾ പണ്ടത്തെ ഈ ബലിയിടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, മരിച്ചു പോയവരെ
2: ഇപ്പോഴും ഉണ്ട്,
4: ഇപ്പോഴുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് വിഷയം, ഞാൻ ആ ഒരു വീഡിയോയിൽ കാക്കയായിട്ട് അഭിനയിച്ചു. മുത്തശ്ശി എന്ത് വിഷയം ചൂലി കൊണ്ട് ഇങ്ങനെ എറിയുന്നത് കാക്കനെ, അന്നൊരു ദിവസം മാത്രം കാക്കനെ വിളിക്കുന്നതും ബാക്കിയുള്ള ദിവസങ്ങൾ കാക്ക വീട്ടിൽ വന്ന് എറിഞ്ഞു ഓടിക്കുന്നത്, ആ ഒരു ഷൂട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇൻസ്റ്റാഗ്രാമിൽ വലിയ പോപ്പുലർ ആയില്ല, പക്ഷെ ഫേസ്ബുക്ക് പേജിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിൽ നല്ല വ്യൂസ് ആയി, 500,000 വ്യൂസ് ആയി. അങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വലിയ വലിയ ആൾക്കാരാണല്ലോ, അമ്മാവന്മാര് അല്ലെങ്കിൽ നമ്മുടെ, അങ്ങനെ അവരൊക്കെ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് ആരാണ് എന്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ മുത്തിയമ്മേനാണ്, അച്ഛമ്മേനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചുപേരൊക്കെ അതിനുശേഷം മുത്തിയമ്മ ഒരു പരിപാടിക്ക് പോയി, നമ്മുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു പരിപാടിക്ക് പോയി, ഒരു പറഞ്ഞോണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, പാലക്കാട്ടിൽ പറഞ്ഞോ. അപ്പൊ അവിടെ പോയ സമയത്ത് ഈ അമ്മായിമാരും മാമന്മാരൊക്കെ വന്നിട്ട് മുത്തിയമ്മേന്റെ അടുത്ത് പറഞ്ഞു, വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ മുത്തിയമ്മക്ക് തോന്നി ആ എന്നെയും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, തണുപ്പില്ലെന്ന് തോന്നി. ആദ്യമൊക്കെ ഒരു ചമ്മല് വന്ന് മുത്തി കാണിക്കുക, അയ്യോ ഇവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടല്ലോ എന്നൊരിത്. പിന്നെ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി, ഏകദേശം മുത്തി കുഴപ്പമില്ല, നമ്മളെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമ്മളെ ആൾക്കാർ അറിയും, തിരിച്ചറിയും നമ്മളെ സ്നേഹം കൊണ്ടാണ് ഇത് കാണാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ മുത്തിനെ കൺവിൻസ് ചെയ്തു. അങ്ങനെയൊക്കെയോ പിന്നെ ഓരോരോ വീഡിയോയിലെ മുത്തിനെ കൊണ്ടുവരാൻ തുടങ്ങി നമ്മള്, ഓരോരോ വീഡിയോ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ഏകദേശം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ കണ്ടിട്ട് തന്നെ മുത്തശ്ശി എവിടെ, മുത്തശ്ശി എവിടെ നമുക്ക് കമന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളെന്തെങ്കിലും മുത്തശ്ശി എപ്പോഴും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതാവില്ല എന്നാൽ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് മുത്തശ്ശിനെ കൊണ്ടുവന്നു. അങ്ങനെ മുത്തശ്ശിക്ക് പിന്നെ ഇഷ്ടമായി, പിന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി, ഫോട്ടോ എടുക്കാൻ തുടങ്ങി, ഭയങ്കരമായി ഇത് പ്രശംസിക്കാൻ തുടങ്ങി. മക്കള് നേരത്തെ വന്ന് നമ്മുടെ ബന്ധത്തിൽ തന്നെ കുറച്ചുപേരൊക്കെ പിരിഞ്ഞവരുണ്ട്, അവരൊക്കെ മുത്തശ്ശി വിളിക്കാൻ തുടങ്ങി. മുത്തശ്ശി വലിയ രീതിയിൽ സന്തോഷമായി,
2: വീഡിയോ വേണ്ട അവർക്ക് തിരിച്ചു
4: വന്നു. അതാണ് അതായിരുന്നു വേണ്ട, നമ്മള് വളരുമ്പോ ആൾക്കാർ വരുമല്ലോ, ശത്രുക്കളവില് വരുമല്ലോ, അങ്ങനെ സംഭവമായിരുന്നു. അതിനുശേഷം മുത്തശ്ശി പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി, അവിടെ വീഡിയോ ഒന്നും എടുക്കില്ലേ, എനിക്കുള്ള റോൾ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അമ്മയും ഇപ്പൊ രംഗത്ത് കയറണമായിട്ട് നിൽക്കുന്നുണ്ട്,
2: കണ്ടന്റ്
4: അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്താണ്, നമുക്ക് കണ്ടന്റ് കിട്ടില്ല, അതിനനുസരിച്ച്
2: കണ്ടന്റ് കിട്ടുന്നില്ല. എങ്ങനെയാണ് പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്നൊക്കെ?
5: സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അപ്പൊ ഡയലോഗ് പറയും, കുറച്ച് പക്ഷേ സംസാരം കേട്ടതുകൊണ്ട് പറഞ്ഞ സ്പോട്ടിൽ പിന്നെ
2: സെറ്റാവും. ഇപ്പൊ അഭിനയം പഠിച്ചു വളല്ലേ,
3: നന്നായി പഠിച്ചു.
4: ഇപ്പൊ നമ്മളെ നമ്മളെന്തെങ്കിലും ടേക്ക് തെറ്റിച്ച് മുത്തശ്ശി നമ്മുടെ അടുത്ത് ചൂടാവണത് ഉദ്ദേശിക്കും. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മുത്തശ്ശി നമ്മളെ ഇൻസ്ട്രക്ഷൻ തരാൻ തുടങ്ങി.
2: ഷോ
4: എല്ലാത്തിനും മുത്തശ്ശി വളർന്നു. പിന്നെ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ മുത്തശ്ശി ചിലപ്പോ സമയമില്ലാത്ത പോലെ മുത്തശ്ശി ഇനി കാണിക്കണമെന്നറിയില്ല, ഞാനിപ്പോ തിരക്കാണെന്ന് പറഞ്ഞ മുത്തശ്ശി ഒഴിവാകാം.
2: എനിക്കിപ്പോ സമയമില്ല, പിന്നെ
4: ഷൂട്ട് ചെയ്യുന്നൊക്കെ നമ്മള് പറയാൻ തുടങ്ങി.
2: ഓക്കെ, കാണിച്ചു കൊടുക്കാറുണ്ട് വീഡിയോ,
4: വീഡിയോസ് കാണിച്ചു കൊടുക്കാറുണ്ട്,
2: എന്തെങ്കിലും പറയാറുണ്ടോ?
4: ഓ മുത്തശ്ശി നാണം കൊണ്ട് ചിരിക്കും. പിന്നെ എന്താ ചോദിച്ചാൽ നമ്മളത് കമന്റ് ഒക്കെ ഞങ്ങൾ വായിച്ചു കൊടുക്കും, ഞാൻ ഓരോ ആൾക്കാർ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഓരോ പരിപാടിക്ക് വിളിച്ചിട്ട് പോകുമ്പോ ഞങ്ങൾ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ തന്നെ നടത്തും. അങ്ങനെ
2: ഓക്കെ. ഇനി നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടു, അധികം പ്രൊമോഷൻസ് ഒന്നും അങ്ങനെ നമുക്ക് കിട്ടിയില്ലല്ലോ, സാധാരണ ഒരു എന്റർടൈൻമെന്റ് ആ രീതിക്കാണല്ലോ. പ്രൊമോഷൻ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴായിരുന്നു?
3: അത് മറ്റേ കുണിശ്ശേരി കുമ്മട്ടി ആ ഒരു ടൈമില്, ആ ടൈമില് ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ വേണ്ടി വന്നു, അങ്ങനെ ഇതായി.
2: അങ്ങനെയാണ് കിട്ടിയത്.
3: അങ്ങനെ കിട്ടിയത്.
2: അത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ട?
3: അത് ഏപ്രിലാണ്, ഏപ്രിലായിരുന്നു.
2: ഈ കഴിഞ്ഞ ഏപ്രിൽ
4: നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പിന്റെ, അവനിങ്ങനെ വീഡിയോ ചെയ്യണം, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മുടെ കട പബ്ലിസിറ്റി ആവണം എന്ന് പറഞ്ഞാൽ അവനായിരുന്നു വന്നത് ആദ്യം. അപ്പൊ നമ്മൾ അങ്ങനെ പേയ്മെന്റ് ഒന്നും
2: മേടിച്ചിട്ടുണ്ടായിരുന്നില്ല,
4: പിന്നെ അതുവഴി ഓരോ പ്രൊമോഷൻസ് വന്നു.
2: ഇല്ല, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പൈസ കയ്യിൽ കിട്ടുന്നത് എപ്പോഴായിരുന്നു?
4: പൈസ കൈ കിട്ടുന്ന ആ ടൈമിൽ തന്നെയായിരുന്നു. നമ്മൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവൻ പൈസ തന്നു. പക്ഷെ നമ്മളെന്തെങ്കിലും നമ്മൾക്ക് പൈസ കിട്ടി സന്തോഷത്തില് നമ്മളെ ഇവരല്ലാതെ നമ്മുടെ ടീം മൊത്തം എല്ലാ ടീമിലും വിളിച്ച് നമ്മൾ ഫുഡ് കഴിച്ച്
2: സെലിബ്രേറ്റ് ചെയ്ത് ആദ്യത്തെ പ്രൊമോഷൻ പൈസ അങ്ങനെ തീർത്ത്. പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ ഇങ്ങനെ വരാറുണ്ടോ? എങ്ങനെയാണ്?
4: വരാറുണ്ട്. നമ്മള് പ്രൊമോഷൻ മാത്രം ചെയ്യില്ല, നമ്മൾ വീക്ക്ലി ഒരെണ്ണം അല്ലെങ്കിൽ മാസത്തിൽ രണ്ടെണ്ണം നമ്മൾ ചെയ്യാറുള്ളൂ പ്രൊമോഷൻ മെയിനായിട്ട്. അതായത് നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ കണ്ടന്റുകളാണ്, നമ്മളെ പ്രൊമോഷൻസും കണ്ടന്റിലൂടെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ കണ്ടന്റാണ് അവർക്ക് ഇഷ്ടം. നമ്മൾ പ്രൊമോഷൻ അങ്ങനെ എടുക്കാറില്ല, മാസത്തിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ.
2: പക്ഷെ ഇപ്പോഴൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടന്റ് ആദ്യം കൊടുത്തതിന് ശേഷം, നല്ലൊരു കോണ്ടന്റ് കൊടുത്തതിന് ശേഷം അവസാനമൊക്കെ ആയിരിക്കും അവര് പ്രൊമോഷനിലേക്ക് എത്തുക. പണ്ടത്തെ പോലെ ചുമ്മാ നേരിട്ട് വന്നങ്ങ് പ്രൊമോഷൻ ചെയ്യുന്നില്ല അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകളുടെ അതിഥികളാകുന്നു ഗസ്റ്റ് റൂം.
1: അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ് റൂം. കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്.
2: അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡാ വന്ന് ഓർക്കുന്നുണ്ടോ?
3: ബ്രാൻഡ് ബ്രാൻഡ് വന്നിട്ടുണ്ട്, കുറെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കുറെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. നമ്മളത് അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കത് ഓർമ്മയില്ല. ഇപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ നോക്കുള്ളൂ. അതേപോലെ നമ്മൾ വേറെ വർക്ക് ചെയ്തോണ്ടിരിക്കും. പുതിയ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്തോണ്ടിരിക്കും.
2: എങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ ഓർമ്മ വരുമോ ഓരോ കോണ്ടന്റ് ഒക്കെ?
3: അങ്ങനെ അങ്ങനെ ചെയ്യാം.
2: അങ്ങനെയാണ്,
3: രാത്രി ഇങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മെസ്സേജ് ചെയ്യും, അവിടെ നാളെ അത് ചെയ്യണം. അപ്പൊ ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുന്നതാണ്. എക്യുപ്മെന്റ്സ് പറയാൻ വലുതൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കൊടുക്കുക.
2: ആരെങ്കിലും ഒക്കെ എതിർപ്പായിട്ട് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ആണോടോ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലാങ് ഉപയോഗിക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന്
3: പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ നാട്ടിലുള്ളവരെന്നെ നീ നമ്മുടെ നാട്ടിനെ ഒരു മോശമാക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യണേ, അല്ലെങ്കിൽ ഭാഷ മാറ്റി പിടിക്കും. ഇവര് മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്, നമ്മുടെ ഭാഷ നീ ഇങ്ങനെ പറഞ്ഞ് കൊളവാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കുറെ പേര്. നമ്മളെ വെച്ച് നമ്മുടെ ഭാഷയല്ലേ, നമ്മൾ മാറ്റാൻ പറ്റില്ല, നമ്മൾ അഭിനയിക്കാൻ പറ്റില്ല ഒരിക്കലും. നമ്മൾ ജീവിക്കുക, ആൾക്കാർക്കിടയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം.
2: കോപ്പി ഒക്കെ അടിക്കാറുണ്ടോ വേറെ ഏതെങ്കിലും ഒക്കെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയോ അടിക്കാറുണ്ടോ?
4: അടിച്ചിട്ടൊക്കെ ഉണ്ട്, അടിക്കാനൊന്നും കിട്ടില്ല, അടിച്ചിട്ടൊക്കെ ഉണ്ട്.
2: സ്റ്റാർട്ടിങ് ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ആവാറുണ്ടോ ഈ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാം?
3: നമ്മളൊരു ടോപ്പ് നമ്മള് വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേക്ക് നിറയെ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇടാറുണ്ട്. നമ്മളെ നീക്ഷ അതും ഡിഫറന്റ് ആയിട്ട് അതൊരു ടീമാണല്ലോ, നമ്മൾ ആ ടീം തന്നെ വെച്ച് ചെയ്യണം എന്തായാലും. പക്ഷെ അവരൊന്നും നമ്മൾ വ്യത്യസ്തമായി ചെയ്യും, അങ്ങനെയാണ് അവർ ചെയ്യാറ്.
2: ഈ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ട് എപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്? ആദ്യം അതൊക്കെ നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കും, പിന്നെ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു നറുക്കെടുപ്പ് എടുക്കുന്നതൊക്കെ ആയിരുന്നല്ലോ പ്രധാനമായിട്ട് ചെയ്തത്, അതൊക്കെ നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ എപ്പോഴാണ് ഈ ട്രോളാൻ തുടങ്ങിയത് മറ്റുള്ളവരെ?
4: ട്രോളാൻ തുടങ്ങിയത് ഏപ്രിൽ കഴിഞ്ഞിട്ട്, കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ട്രോളാൻ തുടങ്ങി.
3: ട്രോളാ മെയിൻ ആയിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർ നമ്മളെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ എന്താ ചോദിച്ചാൽ ഇവര് ഓഡിയൻസിന്റെ അടിയിൽ തന്നെ ഒരു വെറുപ്പിക്കൽ എന്ന രീതിയിൽ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അവരുടെ വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ ഇവര് എന്തെങ്കിലും ക്രിഞ്ച് പരിപാടിയൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുക, അത് എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.
2: ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ പോലെ,
3: ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ കുറച്ച് കപ്പിൾസ് ഒക്കെ ഉണ്ട്, കപ്പിൾസ് ഒക്കെ ഉണ്ട്. ഇവരെന്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇപ്പൊ നടക്കണമെങ്കിൽ നമ്മൾ ഐസ് കഴിക്കാൻ പോണതും
2: മിഠായി
3: കഴിക്കുന്നതും
2: എന്തൊക്കെ കഴിക്കുന്നു ഒക്കെ
3: നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങി. ഇവരെന്താ ചെയ്യുന്നത്, ഇവരെപ്പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം പറയുമ്പോ കുറച്ച് ഓഡിയൻസ് എന്ത് കഴിക്കും, നമുക്ക് വീഡിയോ അയക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇവര് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇറക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തിനാണ് ഈ മറ്റേ സീര മുസ്ലിം ഹൈസ്റ്റേഷൻ പറഞ്ഞ പോലെ എന്തിനാ അതുപോലെ ശരി, എന്തിനാ അതുപോലെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾ കോസ്റ്റ്യൂമായിട്ട് ഇറങ്ങി.
2: കോസ്റ്റ്യൂമാണ് സൂപ്പർ.
3: പെൺപിള്ളേരാണെങ്കിൽ അതിനുശേഷം നമ്മൾ കോസ്റ്റ്യൂം വാങ്ങിക്കുകയാണ്, കസിൻസ് ഒക്കെ തരാറുണ്ട്. പിന്നെ നമ്മൾ മേടിക്കാറുണ്ട് പുറത്തുനിന്ന്, ഇപ്പൊ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ എല്ലാം നമ്മൾ പുറത്ത് മേടിക്കാറുണ്ട്. മേടിച്ച് നമ്മൾ അതുപോലെ തന്നെ വീഡിയോ ഇറക്കിയപ്പോ അത് അവർക്കൊരു 5 ലക്ഷം വ്യൂസ് ആണെങ്കിൽ നമുക്കൊരു 11 ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ 12 ലക്ഷം വ്യൂസ് നമുക്ക് കിട്ടാൻ.
2: അവരുടെ ആ ഒരു ഇത് വെച്ചിട്ട്
3: പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യേണ്ടായിരുന്ന തീരുമാനം. പിന്നെ ആൾക്കാര് റെക്കമെന്റ് ചെയ്ത് തുടങ്ങി,
2: അതാണ് വേണ്ടത്,
3: അതാണ് വേണ്ടതെന്ന് അവർ പറയുമ്പോ നമ്മള് ഓഡിയൻസിന്റെ നിർബന്ധം നമുക്ക് പറഞ്ഞു കൊടുത്തു.
2: അങ്ങനെ ട്രോളുമ്പോ ഉറപ്പായിട്ട് ഭീഷണികളൊക്കെ വരും, അങ്ങനെ എന്നെ വിറ്റ് ജീവിക്കരുത് എന്നൊക്കെ അവർ ചിലപ്പോ വന്ന് പറയാം അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
3: പിന്നെ അങ്ങനെ കുറെ കമന്റും പിന്നെ ഡയറക്റ്റ് ആയിട്ട് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു ഫൺ മൊമെന്റ് എന്ന് പറയാൻ എന്താ സംഭവിച്ചാൽ, ഒരു ചെറിയ പയ്യാണ്, അപ്പൊ അവനെ നമ്മൾ ട്രോളാണെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവന്റെ വീഡിയോയും ഇതുപോലെ അങ്ങ് കുറച്ച് കുറച്ച് പോകാൻ തുടങ്ങിയപ്പോ എന്ത് ചോദിച്ചാൽ ആൾക്കാർക്ക് വെറുപ്പിക്കൽ പരിപാടിയാണ്. അപ്പൊ ഇവനെ നമ്മൾ എടുത്തൊന്ന് ട്രോളി, അവന് ഏകദേശം ഒരു 29,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ.
2: ചെറിയ പയ്യന്മാർ കുട്ടിയാണോ?
3: കുട്ടിയല്ല, ഒരു 10 ലൊക്കെ പഠിക്കുന്ന പയ്യാണ്.
2: ഓക്കെ ഓക്കെ.
3: നമ്മൾ ഈ ട്രോളി കഴിഞ്ഞ ശേഷം അവനൊരു 33,000 ഫോളോവേഴ്സ് ആയി.
2: ഫോളോവേഴ്സ് കൂടി.
3: അവൻ ഇങ്ങോട്ട് പേഴ്സണൽ മെസ്സേജ് ബ്രോ താങ്ക് യു എന്നോട്ട് മെസ്സേജ്. അപ്പൊ ഞങ്ങൾ എന്താടാ, ഞാൻ അങ്ങനെ മെസ്സേജ് ഇവിടെ സോറി, ഞങ്ങൾ അറിയാണ്ട് വീഡിയോ ചെയ്താണ്, ഫണ്ട് എന്ന രീതിയിൽ എടുക്കുന്ന പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇല്ല ബ്രോ എനിക്ക് ഫോളോവേഴ്സ് കൂടി, നിങ്ങൾ ഇനി വീഡിയോ ചെയ്യണം.
2: എന്നെ ഫേമസ് ആക്കൂ, എന്നെ ഫേമസ് ആക്കൂ.
3: പിന്നെ ചേട്ടാ ഇത് നമുക്ക് പണിയായില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആ ട്രോളിയില്ല. കുറെ ഇതുപോലെ ഇത് കണ്ടിട്ട് ഫേമസ് ആകും എന്ന രീതിയിൽ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെൺപിള്ളയാണ് മെസ്സേജ് ചെയ്ത്, ഇപ്പൊ ഞങ്ങളെ ട്രോളി കൊണ്ട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ പരിപാടി അവസാനിപ്പിച്ചു. എന്നാലും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ രീതിക്ക് എടുത്തിട്ട് ട്രോളുക.
2: ഓക്കെ, എന്തോ ഒരു കേസൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
4: അത്
3: അത് കേസ് എന്താ സംഭവിച്ചാൽ അത് ഇവനായിരുന്നു പ്രശ്നം,
5: ഇവനായിരുന്നു പ്രശ്നം,
3: ഐഡിയ എന്റെ ആയിരുന്നു. ഐഡിയ എന്റെ പറഞ്ഞു അത് കൊണ്ട് നിർത്തിയതായിരുന്നു. എന്ന് ചോദിച്ചാൽ ഞങ്ങള് പ്രതീക്ഷയിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പത്താം തീയതിയിലെ ടീമായിരുന്നു, അവർക്കിട്ട് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തു. അപ്പൊ ഇവര് ഒരു വാക്ക് പറഞ്ഞത് മാറിപ്പോയി. ഇപ്പൊ എന്റെ അത് ഞാൻ എന്തോ എടുത്ത് പറയണം, സൺഡേ എന്ന് പറയുന്നവരെ ഇവര് സൺഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അത് നല്ല രീതി ഫേമസ് ആയിരുന്നു. അപ്പൊ ഇവരൊരു അമ്പലം മിസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 3 മില്യൺ വ്യൂസ് ഉണ്ട് അവർക്ക്. നമ്മളെന്ത് ചെയ്യും, ശരി ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചത് ആ കമന്റ് ബോക്സിൽ ഒരു 100 മെൻഷൻസ് നമുക്ക് വന്നു. കാണും ഇത് കാണും മെൻഷൻ വന്നു. ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഫുൾ കമന്റ് ഫണ്ണാണ്, കുറച്ച് നെഗറ്റീവ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ചെയ്യാന്നായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ചെയ്തു. മുത്തശ്ശി ഉണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു. ഞങ്ങളൊരു നമ്മൾ ഞങ്ങൾ മതപരമായിട്ടോ അല്ലെങ്കിൽ ദൈവപരമായിട്ടോ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. ദൈവം എന്ന രീതിയിൽ നമ്മളൊരു ഫണ്ണായിട്ട് എടുത്തത് അത് മാറിപ്പോയി. അത് വൻ രീതി പ്രശ്നമായി. ശബരിമലയിലെ ആ ഒരു മേശാന്റെ ആ ടീം ഗ്രൂപ്പ് ഒക്കെ ഉള്ള ആ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഒരു ചർച്ചാ വിഷയമായി. കേസ് കൊടുക്കേണ്ട ഒരു രീതി
5: സിറ്റുവേഷനിലെത്തി.
3: ഇവര് വിളിച്ചു രാത്രി തന്നെ. ഇവർ എന്നെ ഒരു കൊല്ലങ്ങോട്ടുള്ള ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, ഇവർ ആ ഗ്രൂപ്പിലേക്ക് ഉണ്ട്. ആ ഒരു സ്വാമിയുടെ ആ ഒരു ശബരിമലയുടെ വിഷയത്തിൽ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആൾ എന്നെ പേഴ്സണലായി മെസ്സേജ് ചെയ്തിട്ട് നമ്പർ ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നമ്പർ ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ ഞാൻ എന്താ വിഷയം ചോദിച്ചു, ഇവർ സ്ക്രീൻഷോട്ട് അയച്ചു, 2 സ്ക്രീൻഷോട്ട്. അപ്പൊ എനിക്ക് മനസ്സിലെ പ്രശ്നം ഭയങ്കര രീതിയിൽ
5: രൂക്ഷമായി.
3: ഞാൻ നമ്പർ കൊടുത്ത് രാത്രി 11 മണിക്ക് പുള്ളിക്കാരൻ വിളിച്ചു, അവിടെ ഇങ്ങനെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിന്റെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ കേസ് കൊടുക്കും എന്ന രീതിയിലാണ് അമ്പലം ദേവസ്വം കമ്മിറ്റിക്ക് അടയ്ക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു രാത്രി 11 മണി. ഞാനായ ടെൻഷൻ ആയി. ലാസ്റ്റ് ഞാൻ പുള്ളിക്കാരൻ കണക്കുന്ന ആള് പറഞ്ഞു ഇതിന്റെ അഡ്മിൻ വന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം നല്ല നിലയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആള് നീ വിളിക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കണ്ട, ചേട്ടൻ കണക്ട് ചെയ്ത് പറഞ്ഞു. ആള് കണക്ട് ചെയ്ത് തന്നു. അപ്പൊ പുള്ളിക്കാരനെ എടുത്ത വഴിക്ക് എന്റെ അടുത്ത് ഞാൻ ചൂടായി. നീ ഇങ്ങനെ ചെയ്തത് മോശമല്ലേ, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെയല്ല പറഞ്ഞു, ഇവനെ പറഞ്ഞു ആ വീഡിയോയിൽ ഇരിക്കണ പയ്യൻ വന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് വേണ്ട, അതെന്റെ അനിയാണ്, ഞങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ മാപ്പ് പറയാന്നായിട്ട് പറഞ്ഞു. അപ്പൊ ആള് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നീ നാളെ മാപ്പ് പറഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. പിന്നെ ആ കമന്റ് ബോക്സിൽ മെയിൻ ആയിട്ട് എന്ത്, ഇത് ഫേസ്ബുക്കിലായിരുന്നു റീച്ച് ആയത്. ഇൻസ്റ്റാഗ്രാമിൽ 3 മില്യൺ അടിച്ചു, ഫേസ്ബുക്കിൽ ഏകദേശം 3 മില്യൺ ആയി. പക്ഷെ ആ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ചേച്ചിമാർ വന്നിട്ട് നീ അടുത്ത ആഴ്ചയാകുമ്പോൾ നീ മരിക്കും, നീ പാമ്പ് കുത്തി മരിക്കും, നീ ഈ ദൈവത്തെ ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കമന്റ് പേഴ്സണൽ മെസ്സേജ് നീ മരിക്കും, നീ എന്തായാലും മരിക്കുന്നോണ്ട് എന്നെ പറയാം കമന്റ് ചെയ്യാണ് ഇതൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ. അത് കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിന് വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ ഇല്ല, ഞങ്ങൾ കെയർ ചെയ്തില്ല. പക്ഷെ വീട് ഡിലേറ്റ് ചെയ്യേണ്ട വന്നു, മാപ്പ് പറയേണ്ട വന്നു,
5: മാപ്പ് പറയേണ്ട വന്നു.
3: അതോടുകൂടി പിന്നെ കുഴപ്പമില്ല, ആ സാർ കമ്പനിയെ ഇപ്പൊ പുള്ളിക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്.
5: വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ പറയാറുണ്ട്.
1: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ഇടവേള.

0: സ്ട്രോങ് ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ടീം ഗ്രാമവാസീസ്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അതിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വരും. നമ്മൾ വളരെ മോശമായിട്ട് ചിലപ്പോൾ നമ്മുടെ രൂപത്തെയും ഭാവത്തെയും ഭാഷയൊക്കെ മോശമാക്കി പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആദ്യം കമന്റ്സ് വരുമ്പോ എങ്ങനെയാ വിഷമം ഉണ്ടായിരുന്നോ? കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ?
3: ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോക്കിട്ട്
2: എൻജോയ് ചെയ്യാറുണ്ട്. ചില എങ്ങനെയാണ്
4: നെഗറ്റീവ് കമന്റ്സ് അധികം കണ്ടിട്ടില്ല.
2: കണ്ടിട്ടില്ല
4: ഈ ഇടയ്ക്കാന്ന് ഒന്നും കണ്ടു.
5: അത് നമ്മളെ ട്രോളുന്ന ചിലര് എന്തെങ്കിലും ക്ഷീണിച്ചു. നമ്മളെ ട്രോളുന്ന എല്ലാവരും ആളെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ട്രോളുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവര് നമ്മളെ പേഴ്സണൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പറയാറുണ്ട്. അന്ന് ഇതുപോലെ ഒരാൾ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെ തെളിയുന്നായിരുന്നില്ല, ഒരു നെഗറ്റീവ് വേർഡ് പറഞ്ഞു. അപ്പൊ ഞാൻ ആ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മാത്രം നെഗറ്റീവ് പറഞ്ഞു. ഞാൻ ആ കമന്റ് പിഞ്ചെടുത്തു. പുള്ളിക്കാരൻ പേഴ്സണൽ മെസ്സേജ്, ലാസ്റ്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ബ്രോ അതെയോ ഞാൻ പറഞ്ഞാണ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആളെ മെസ്സേജ്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
2: ഓക്കെ, ഇപ്പൊ നാട്ടിൽ എങ്ങനെയാണ്, നിങ്ങളൊരു താരങ്ങളായി മാറിയിട്ടുണ്ടോ? കൊടുവായൂർ കാക്കയൂരാണ് വീടെന്ന് പറഞ്ഞ്, എങ്ങനെയാണ്? പണ്ട് നിങ്ങൾ ചിലപ്പോ ആരും അറിയില്ലായിരിക്കും, ഇപ്പൊ എങ്ങനെയാണ്? കാണുമ്പോ ഒരു ബഹുമാനം ഒക്കെ ഉണ്ടോ?
3: ഓ, അതൊക്കെ ഉണ്ട്, എല്ലാവരും
5: ഭയങ്കര രീതിയിൽ ബഹുമാനം. നമ്മളൊരു സ്പെഷ്യൽ കെയർ ആണ് ആൾക്കാർക്ക്. ഇപ്പൊ അതൊക്കെ നമ്മളെ നാട്ടിലിറങ്ങിയാൽ അറിയുന്നില്ല, ജസ്റ്റ് പിള്ളേരെന്ന രീതിയിലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്കൊരു സ്പെഷ്യൽ കെയർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കഴിക്കാൻ പോയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഭയങ്കര രീതിയിൽ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളാൾക്കാരെ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവര് വീട് ചെയ്യുന്ന പിള്ളേരാണ്. പിന്നെ കുറെ നമ്മള് പണ്ട് കോളേജിൽ പഠിച്ച പിള്ളേരെന്ന് നമ്മൾ കമ്പനി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവര് വിളിച്ചിട്ട് കേടാ നിന്റെ ഫ്രണ്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. വീഡിയോ കോൾ ചെയ്യാം സ്പോട്ടിൽ, നീ ഒന്ന് വീഡിയോ കോൾ വാ, ഫ്രണ്ടാണെന്ന് പറയാൻ വിശ്വസിക്കുന്നില്ല, നീ ഇനി എന്റെ കൂടെ ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് വരാറുണ്ട്. പണ്ട് നമ്മളെ ഒഴിവാക്കി അവരൊക്കെ നിഷ്പം വരാറുണ്ട്.
2: എല്ലാം കമ്പനി ആയി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഒരു വരുമാനം എല്ലാം കിട്ടി തുടങ്ങിയോ? ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ, യൂട്യൂബിൽ നിന്നൊക്കെ?
5: യൂട്യൂബ് അത്ര ആക്റ്റീവ് ഇല്ല. നമ്മൾ യൂട്യൂബിലോട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ബ്ലോഗിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തു എന്നായിരുന്നു യൂട്യൂബില്, നമുക്ക് വേണേ ചെയ്താൽ മതി എന്നൊരു ഐഡിയ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഫേമസ് ആവാൻ തുടങ്ങിയപ്പോ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെയാണ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഒന്നും അത്ര കിട്ടില്ല, എന്നുവെച്ചാൽ നമുക്ക് പ്രൊമോഷൻ മാത്രം വരുമാനം ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ യൂട്യൂബ് തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് യൂട്യൂബിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബ്ലോഗിംഗ് ഒക്കെ ആയിട്ട്. കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകണം.
2: ഈ ഒരു വ്ളോഗിങ്ങിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ആക്ഷേപഹാസ്യമൊക്കെ ചെയ്യുമ്പോൾ പല വേഷങ്ങളും ധരിക്കേണ്ടി വരും, പല രീതിയിലായിരിക്കും. അങ്ങനെ ഈ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റണല്ലോ, തൊലിക്കെട്ടി ഭയങ്കരമായിട്ട് വേണം. എങ്ങനെയാണ്, എല്ലാവർക്കും അതുണ്ടോ?
3: ഇല്ല, ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ടേ ചെയ്യാറുള്ളത്. ഒരു വീടാണെങ്കിൽ ചൈനീസ് മേക്കപ്പും കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെ ഇല്ല. അപ്പൊ ആളുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ അത് ചെയ്തിട്ട് അവിടെ നിൽക്കും,
2: പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാട്ടും പുറത്ത് അങ്ങനെയൊക്കെ ഒരു വേഷം ഇടുക, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോ കുറച്ച് ഒരു നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, നാണമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടോ?
5: ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയുടെ വേഷം ധരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടിലാണ് ഷൂട്ട് മൊത്തം,
2: റോട്ടിലാണ്
5: ഷൂട്ട് മൊത്തം. അപ്പൊ എന്താ രാവിലെ കുറച്ച് പണിക്ക് പോകുന്ന ആൾക്കാരും നമ്മുടെ അതിൽ കൂടെ ജോഗിങ് നടക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളെ കാണുമ്പോ ഒരു നോക്കി ചിരിയും
2: എന്താ കാണിക്കുന്നത്
5: കാണിക്കുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് നമ്മള് വീഡിയോ ചെയ്യാണ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മുടെ ട്രോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ വേഷം കെട്ടുകയാണെങ്കിലും അതാണെങ്കിലും പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വീട്ടിൽ ഭയങ്കര കളിയാക്കും ഇതിനെ കുറിച്ചിട്ട്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് അമ്മയും കസിൻസ് ഒക്കെ കൂടി കളിയാക്കാറുണ്ട്.
2: ഇപ്പൊ എങ്ങനെയാണ് അവരുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്?
5: വീട്ടുകാർക്ക് ഹാപ്പിയാണ്. അമ്മനെ വിളിക്കും നേരത്തെ, അതിനെ ഞാൻ പറഞ്ഞ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് വിളിച്ചിട്ട് ആ നിന്റെ മകനാണല്ലേ സൂപ്പറാണ് ഞങ്ങളുടെ. പിന്നെ ഇപ്പൊ നമ്മളെ കുറെ പരിപാടിക്ക് വിളിക്കാത്ത പരിപാടിക്കൊക്കെ ഇപ്പൊ നമ്മളെ നേരത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് ഇപ്പൊ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. ആ ഇത് അവര് വരട്ടെ, ടീം വരട്ടെ, എന്നിട്ട് നമ്മളൊരു ഗസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഇല്ല, നമ്മളെ ദേശീയ ഈ ആൾക്കാർക്കിടയിൽ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇടപഴകണം എന്നൊരു രീതിയിലാണ് നമ്മൾ നടക്കുന്നത്.
2: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നിറയെ കോണ്ടന്റ് ഒക്കെ വരട്ടെ. എന്തെങ്കിലും പുതിയ പ്ലാൻസ് വല്ലതും ഉണ്ടോ?
5: പുതിയ പ്ലാൻസ്
2: അല്ല, ഇനിയിപ്പൊ ഏതെങ്കിലും കോണ്ടന്റ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ, ആരെങ്കിലും ഒക്കെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്?
3: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
5: പിന്നെ കുറെ നമ്മളെ ഈ ട്രോളി ആൾക്കാരിലെ കുറച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ സെലിബ്രിറ്റീസിനെ കുറച്ച് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മാനേജർക്ക് ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ നമ്മളെ ഇനിയിപ്പോ അടിക്കാനൊന്നും അറിയില്ല, അങ്ങനെ മീറ്റ് ചെയ്യാനൊക്കെ പണ്ട്
2: വിളിച്ചിട്ടുണ്ടായിരുന്നു.
5: മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് എന്താ പറയാൻ കാരണം ഡബ്സീന് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്സീനെ. അപ്പൊ ഞങ്ങൾ ആദ്യം ട്രോൾ ചെയ്ത സമയത്ത് പിന്നെ ഈ ഉബൈദ് ഉണ്ടല്ലോ, ഉബൈദ് ട്രോളി ആ പുള്ളിക്കാരത് പോലെ നമ്മളെ മെസ്സേജ് പറഞ്ഞാൽ മേടിച്ചിട്ട് മീറ്റ് ചെയ്യണം. മറ്റേ ആള് കുഴപ്പമില്ല,
2: കാഷ്വലി
5: കാഷ്വലി മീറ്റ് ടെക്സിയുടെ മാനേജർ വന്നിട്ട് നമ്മൾ കണക്ട് ആയി. പുള്ളിക്കാരും ഇവിടത്തെയാണ്, പെരുമാണെങ്കിൽ ഇവിടെ പട്ടാമ്പിത്തെയാണ്. അപ്പൊ ഇതോടെ കണക്ട് ആയിട്ട് ബ്രോ വീഡിയോ നൈസ് ആയിട്ടുണ്ട് വന്ന് പറഞ്ഞു. ടെക്സിനെ ട്രോളി തന്നെ ഞാൻ ചോദിച്ചു, ഇത് ടെക്സി കണ്ടിരുന്നു ചോദിച്ചു, കണ്ടിരുന്നു ആള് കണ്ടിരുന്നു ആള് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിനുശേഷം വിട്ടു ആ ഡബ്സിയുടെ കാര്യം വിട്ടു. പിന്നെ രണ്ടാമത്തെ തവണ ഡബ്സി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോ എല്ലാവരും കൂടി റെക്കമെന്റ് ചെയ്തു, ഇത് ചെയ്യണം നിങ്ങൾ ചെയ്താലേ ഓക്കെ ആവുള്ളൂ, ഞങ്ങൾ ഒന്നുകൂടി ചെയ്തു. അത് നല്ല വ്യൂസ്, ഒരു 3 മില്യൺ വ്യൂസ് ഒക്കെ വന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ ദുബായിലാണ് ഡബ്സി, ഞാൻ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ മെസ്സേജ് ഇതുപോലെ ബ്രോ ഞങ്ങൾ അടുത്താഴ്ച വരുന്നുണ്ട് മീറ്റ് ചെയ്യാൻ
2: പറ്റും,
5: അടിക്കാമല്ലോ. അപ്പൊ ഇല്ല ബ്രോ അങ്ങനെ ഒന്നുമില്ല, ക്യാഷ് ബാക്ക് പുള്ളിക്കാരൻ കാണണം എന്ന് പറഞ്ഞു, ജസ്റ്റ് മീറ്റ് ചെയ്യാ മീറ്റിംഗ് ഉണ്ടാവും കുഴപ്പമില്ല.
2: അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടല്ലേ. വേറെന്തെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വേറെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പി ഹാപ്പി ആവുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
4: റോഡിൽ കൂടെ പോകുമ്പോ പെട്ടെന്ന് ബ്രോ വീടിയാണല്ലേ,
5: കൊറേ ഫാമിലി സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളെന്തെങ്കിലും അവർ മെയിൻ ആയിട്ട് പറയാറുണ്ട്, എന്റെ മക്കളെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട് കണ്ടിട്ട് നിങ്ങൾ കഴിക്കാറുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെയൊക്കെ ഞങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പൊ എന്താ നമ്മള് കാരണം കുറെ പേര് സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു 100-ൽ 90 പേര് സന്തോഷിക്കുന്നുണ്ട്, 10 പേര് കുഴപ്പമില്ല, നമ്മള് നെഗറ്റീവ് അടിച്ചാലും കുഴപ്പമില്ല, 100 പേരുടെ സന്തോഷം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോകുന്നത്.
2: നിങ്ങളെ കണ്ടുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ അത് ഇമിറ്റേറ്റ് ചെയ്ത് വരുന്നുണ്ടോ? അങ്ങനെ വല്ലതുണ്ടോ?
5: കുറെ പേര് പിന്നെ നമ്മുടെ ആക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ
2: ഇല്ല,
5: അത് നമ്മുടെ പ്ലസ് പോയിന്റ്, ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കുറെ
2: ശരിക്കും നിങ്ങൾ അത് മാറും തന്നെയാണ് ഇതല്ലേ നല്ലത്.
5: അതെ അതെ അതെ,
2: നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്.
5: ഞങ്ങൾ ഇതിനെ ചെയ്യുന്ന നല്ലത് നിമിഷം. ഇപ്പൊ നമ്മൾ ഫീമെയിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരൊരു ചെറിയ പ്രശ്നമാവുന്ന ഒരു ഇത് നിമിഷം നമ്മൾ അവരെ നോക്കണം. ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു ഇതാണ്. കുറെ ഫീമെയിൽ ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മെസ്സേജ് അയക്കുന്നത് നമ്മളെ കൂടി ഉൾപ്പെടുത്തുവോ വീഡിയോയിൽ ഒന്നായിട്ട് ഉൾപ്പെടുക ചോദിക്കുന്നുണ്ട്. നമ്മളത് പ്ലാൻ ഇല്ല അതിൽക്കാലം.
2: നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ?
5: നമ്മൾ ടേക്ക് എടുക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടും ഈ പിള്ളേരെ കൊണ്ട്. അപ്പൊ നമ്മള് പരസ്പരം നമ്മളെ എട്ടനായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ ഈ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ ഇവര് ചിലപ്പോൾ മിണ്ടാതിരിക്കും. കുറെ സമയത്ത് എനിക്ക് സമയം പോവാറുണ്ട്.
2: കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും എല്ലാ ദിവസവും?
5: എല്ലാ ദിവസവും വീക്കിലി ഒരു 5 എണ്ണം മാക്സിമം ഇടും.
2: മാക്സിമം ഇടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വീഡിയോകൾ വരട്ടെ, പുതിയ പുതിയ ക്രിയേറ്റീവ്സ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.
5: താങ്ക്
2: യു. ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാവുകയാണ്. കില്ലാടി ഗ്രാമവാസിയാണ്, ഗ്രാമവാസി ടീമാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം മറ്റൊരു അതിഥിയുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന് നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയിട്ട് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് എന്താണ് പറയാനായിട്ട് പോകുന്നത്? ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യാറുണ്ട്? ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട് അല്ലെ? എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകർച്ചകൾ കാരണം ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. ലോൺ തിരിച്ചടവുകൾക്ക് മുടങ്ങുന്ന സമയത്ത് പലരും എന്താണ് വലിയ മാനസിക വിഷമത്തിലൊക്കെ ആകാറുണ്ട് അല്ലെ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിട്ട് ജീവൻ ഒടുക്കാൻ വരെ ചിലർ തയ്യാറാവാറുണ്ട്. എന്നാൽ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങളിപ്പോ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ വൈകിയാൽ പോലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിയമം നിങ്ങൾക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇതിനായി കൃത്യമായ ഫെയർ പ്രാക്ടീസ് കോഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലാ പോയിന്റിൽ ബാങ്കിംഗ് ലോണുകളും അതുപോലെയുള്ള അവകാശങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. അതായത് ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് ഒരു 90 ദിവസം മുടങ്ങുന്ന സമയത്ത് അതിനെ NPA അഥവാ നിഷ്ക്രിയ ആസ്തി എന്നാണ് ബാങ്കുകൾ തരംതിരിക്കാറ്. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും കസ്റ്റമറെ മാനസികമായിട്ട് പീഡിപ്പിക്കാനായിട്ട് ബാങ്കുകൾക്ക് അധികാരമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ലോൺ കുടിശ്ശികയായാൽ ബാങ്ക് ആദ്യം ചെയ്യേണ്ടത് കസ്റ്റമർക്ക് കൃത്യമായ നോട്ടീസ് അയക്കുകയാണല്ലേ. ലോൺ അടയ്ക്കാനായിട്ട് ആവശ്യമായ മതിയായ സമയം എന്ത് ചെയ്യണം, നമ്മൾ നൽകണം. ഇപ്പോൾ വായ്പ എടുത്ത വ്യക്തിക്ക് എന്തുകൊണ്ടാണ് തിരിച്ചടവ് മുടങ്ങിയതെന്ന് ബാങ്കിനെ ബോധിപ്പിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ EMI കുറയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് അപേക്ഷ നൽകാനായിട്ടുള്ള പൂർണ്ണ അവകാശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ അന്തസ്സിനെ കെടുത്തുന്ന രീതിയിൽ പെരുമാറാനായിട്ട് ഒരു ബാങ്കിനും അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ അടുത്ത സുപ്രധാന വശത്തിലേക്ക്, അതായത് എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഷുവർ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന ആളുകളുടെ നിയമങ്ങളിലേക്ക്, ആ ഒരു കാര്യത്തിലേക്കാണ് ഇനി ലോ പോയിന്റ് പോകാൻ പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമം.

Once again, welcome back to La Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെ നിയമപരമായ ബാധ്യതകൾ, ആ ഒരു കാര്യമാണ് ഇനി ലാ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ലോൺ എടുക്കുന്ന സമയത്ത് സ്നേഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചോ ഒക്കെ എന്ത് ചെയ്യും, അവര് ജാമ്യം നിൽക്കാനായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരെന്താ ഒപ്പിട്ട് നൽകാറുണ്ട് അല്ലെ. അതാണ് ജാമ്യപത്രം അഥവാ ഗ്യാരണ്ടർ പദവി എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ജാമ്യം നിന്നതല്ലേ, ലോൺ എടുത്തയാൾ അടച്ചോളും എന്നാണ് എപ്പോഴും വിചാരിക്കാറ് പലരും അല്ലെ. നമ്മളല്ലല്ലോ ഞാനൊന്ന് ജാമ്യം നിന്നിട്ടല്ലേ ഉള്ളൂ, ഞാനല്ലല്ലോ ലോൺ എടുത്തത്, ആ എടുത്ത വ്യക്തിയല്ലേ അടയ്ക്കേണ്ടത്, ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നിയമപരമായി നോക്കിയാൽ ഇതൊരു വലിയ കെണിയാണെന്നുള്ളതാണ്. കാരണം എന്താണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 128 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ജാമ്യം നിൽക്കുന്ന വ്യക്തിയുടെ ബാധ്യത എന്ന് പറയുന്നത് ലോൺ എടുത്ത വ്യക്തിയുടെ ബാധ്യതയ്ക്ക് തുല്യമാണ്. കോ എക്സ്റ്റെൻസീവ് ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പലപ്പോഴും പലരും അറിയാറില്ല. അതായത് ഉണ്ടല്ലോ, ലോൺ എടുത്ത വ്യക്തി മനഃപൂർവ്വമോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ തുക മുഴുവൻ പലിശയടക്കം തിരിച്ചടയ്ക്കാൻ ജാമ്യം നിന്ന വ്യക്തി നിയമപരമായിട്ട് ബാധ്യസ്ഥനാണ്. ഇപ്പൊ വായ്പയെടുത്തയാൾ മരിക്കുകയോ അല്ലെങ്കിൽ നാടുവിട്ടു പോകുകയോ ചെയ്താൽ ബാങ്കിന് ആദ്യം തന്നെ ജാമ്യക്കാരന്റെ ശമ്പളം മുടക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യാനോ നിയമപരമായുള്ള അവകാശമുണ്ട്. ഈ കാര്യം പലരും അറിയാറില്ല അല്ലെ. അപ്പോ അത്രയും വലിയൊരു റിസ്ക് ആണ് നമ്മൾ ഒരു ഒപ്പിലൂടെ ചെയ്യുന്നത്. എന്നാൽ ജാമ്യക്കാരന് ചില അവകാശങ്ങളും ഉണ്ട്. അതായത് ലോൺ എടുത്തയാൾ തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടായിട്ട് മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ, വിൽഫുൾ ഡിഫോൾട്ടഡ് ആണെങ്കിൽ, ബാങ്ക് ആദ്യം അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം എന്ന് ആവശ്യപ്പെടാനായിട്ട് ജാമ്യക്കാരന് അവകാശമുണ്ട്. അതുപോലെ ജാമ്യക്കാരൻ ബാങ്കിലേക്ക് പണമടച്ചാൽ പിന്നീട് ആ തുക ലോൺ എടുത്ത വ്യക്തിയിൽ നിന്ന് നിയമപരമായിട്ട് ഈടാക്കാനും റൈറ്റ് ഓഫ് സബോഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ജാമ്യക്കാരന് ആരുകാനും സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ജാമ്യം നിൽക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 100 വട്ടമെങ്കിലും ചിന്തിക്കണം കേട്ടോ. ഇത്തരം നിയമങ്ങൾ അറിഞ്ഞു വേണം നിങ്ങൾ ജാമ്യം ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദേ ഇനിയും ദേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം ലവ് പോയിന്റിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Tech FM.
1: Law Point. Know your rights.
2: Law Point. തുടരുന്നു. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയില്യാനട്ട. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സർഫാസി നിയമം. എന്താണ് ഈ സർഫാസി ആക്ട്? 2002. അതായത് സാധാരണ ഒരു വ്യക്തിയുടെ സ്വത്ത് ജപ്തി ചെയ്യണമെങ്കിൽ ബാങ്കുകൾ കോടതിയിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തണമായിരുന്നു. എന്നാൽ ഈ ഒരു നിയമം വന്നതോടെ കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ വായ്പയ്ക്കായി പണയം വെച്ചിട്ടുള്ള വീടോ വസ്തുവോ ജപ്തി ചെയ്യാനും അത് ലേലത്തിൽ വെക്കാനും ബാങ്കുകൾക്ക് നേരിട്ട് അധികാരം ലഭിച്ചു. അതായത് കേൾക്കുമ്പോൾ ഭയം തോന്നാമെങ്കിലും ഈ ഒരു നിയമത്തിലും കസ്റ്റമർക്ക് ശക്തമായ സുരക്ഷാ കവചങ്ങൾ ഉണ്ട് കേട്ടോ. ആ കാര്യം നമ്മൾ അറിയണം. ഇപ്പൊ ബാങ്ക് നിങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്യുന്നതിന് മുൻപായിട്ട് സർഫാസി നിയമത്തിലെ സെക്ഷൻ 30(2) പ്രകാരം 60 ദിവസത്തെ ഡിമാൻഡ് നോട്ടീസ് നിർബന്ധമായിട്ട് നൽകിയിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അപ്പോ ഈ ഒരു 60 ദിവസത്തിനകം കസ്റ്റമർക്ക് ബാങ്കിന് രേഖാമൂലം അപേക്ഷ നൽകാം, ഒരു ഒബ്ജക്ഷൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ബാങ്ക് അത് 15 ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതാണ്. അതിനുശേഷവും തുക അടച്ചില്ലെങ്കിൽ 30 ദിവസത്തെ ഒരു പ്രൊസഷൻ നോട്ടീസ് നൽകി മാത്രമേ വസ്തു കൈവശപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ബാങ്കിന്റെ ജപ്തി നടപടികളിൽ എന്തെങ്കിലും ഒരു നിയമലംഘനം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമർക്കും അതേ ജാമ്യക്കാരനും ഉടനടി ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനെ DRT സമീപിച്ച് ജപ്തി നടപടികൾ താൽക്കാലിക സ്റ്റേ ഓർഡർ വാങ്ങാനായിട്ടുള്ള അവകാശവും വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ വസ്തു ലേലത്തിൽ വെക്കുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് ബാങ്ക് ലേലം ഉറപ്പിക്കുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും ആർക്ക് അവകാശമുണ്ട്? കസ്റ്റമർക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇത്തരം അവകാശങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അറിയേണ്ടതാണ് റിക്കവറി ഏജന്റുമാരുടെ ഒരു ഭീഷണി അല്ലെ. അവര് നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്താറുണ്ട്, പ്രത്യേകിച്ച് ഈ ബാങ്ക് ലോണുകളുടെ ഒക്കെ പേരിൽ. അപ്പൊ അതിൽ എന്താണ് നിയമം പറയുന്നത് കേൾക്കാം. ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റുഡിയോ 90.4 കേട്ട് കേട്ട്

ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. അങ്ങനെ ലോ പോയിന്റിന്റെ ഇന്നത്തെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ. ലോ പോയിന്റുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയ്യാണ് കേട്ടോ. പലപ്പോഴും ഈ ലോൺ മുടങ്ങുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എവിടെയാണ്? ബാങ്കുകൾ നിയോഗിക്കുന്ന കളക്ഷൻ ഏജന്റുമാരുടെയോ അല്ലെങ്കിൽ റിക്കവറി ഏജന്റുമാരുടെയോ ക്രൂരമായ പെരുമാറ്റം കൊണ്ടാണല്ലേ. അർദ്ധരാത്രിയിൽ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, വീട്ടിൽ വന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക, ഗുണ്ടായുസം കാണിക്കുക, ഇതൊന്നും നിയമപരമായിട്ട് അനുവദിക്കുന്ന കാര്യമല്ല. അതായത് RBI കർശനമായ ഉത്തരവ് പ്രകാരം റിക്കവറി ഏജന്റുമാർക്ക് ചില കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഒരു ഏജന്റിനും രാവിലെ 8 മണിക്ക് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് ശേഷമോ കസ്റ്റമറെ ഫോണിൽ വിളിക്കാനോ അവരുടെ വീട്ടിൽ പോകാനോ അവകാശമില്ല. അതുപോലെ തന്നെയാണ് കസ്റ്റമറുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഓഫീസിലോ ജോലി സ്ഥലത്തോ പോയിട്ട് അപമാനിക്കാനും സാധിക്കില്ല. ഫോൺ വിളിക്കുമ്പോൾ മാന്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി ഏതെങ്കിലും ബാങ്കിന്റെ ഏജന്റുമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അസഭ്യം പറയുകയോ ചെയ്താൽ ഉടനടി നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ IPC BNS വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ആ ഒരു ബാങ്കിന്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഹെഡ് ഓഫീസിലെ ഗ്രീവൻസ് റെസിഡൻഷ്യൽ ഓഫീസർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൂടി നൽകാനായിട്ട് സാധിക്കും. അവിടെ നിന്നും ഒരു 30 ദിവസത്തിനകം പരിഹാരം ഉണ്ടായില്ലെങ്കിൽ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൾക്ക് പരാതി നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ കുറ്റക്കാരായ ബാങ്കുകൾക്ക് വൻ തുകയാണ് കേട്ടോ പിഴ ചുമത്താനായിട്ട് ഈ ഒരു ഓംബുഡ്സ്മാന് അധികാരമുള്ളത്. അപ്പോൾ കടം വാങ്ങിയ പണം തിരിച്ചു നൽകാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്, അതുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിന്റെ പേരിൽ ആത്മാഭിമാനം പണയം വെക്കേണ്ടതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ എന്ത് വേണം മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ലോ പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇതേ ഇവിടെ ലോ പോയിന്റിന്റെ സമയം കൂടി അവസാനിക്കുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി ഞാൻ വരും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ Ailya സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹ്ലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
6: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
5: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു, ഒപ്പം ഗോപിമാമനും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂലരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചരിത്ര വഴികളിലെ പുതിയ തിരുത്തലുകളും വർത്തമാനകാലത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങളും കോർത്തിണക്കി അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ യാത്രാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സ്ത്രീകൾക്കായി UDF സർക്കാർ സമർപ്പിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി ആരംഭിച്ചത് ഈ വാരം. ഒപ്പം ആരോഗ്യരംഗത്ത് കഫ് സിറപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന പകർച്ചപ്പനി ബാധയും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ലോകത്തേക്ക് നോക്കിയാൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുയുഗ കേരളം ബജറ്റ് പ്രഖ്യാപനങ്ങളും ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് പൊള്ളുന്ന മത്സ്യവിലയും ഇന്ന് ആഴ്ചവട്ടത്തിൽ ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ ഗോതയിലെ സസ്പെൻഷൻ വാർത്തകളും അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിന് ആശ്വാസമേകി അമേരിക്കയും ഇറാനും ഒപ്പുവച്ച ചരിത്രപരമായ സമാധാന കരാറും ഇന്ന് ആഴ്ചവട്ടത്തിൽ നമ്മൾ വിശദമായി അറിയും. കളിമുറ്റങ്ങളിൽ 6 ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡുമായി ലയണൽ മെസ്സിയുടെ ഹാട്രിക് കുതിപ്പും സിനിമാ ലോകത്ത് മമ്മൂട്ടിയും ധനുഷും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഓം ഉൾപ്പെടെയുള്ള ചൂടുപിടിച്ച വിശേഷങ്ങളും ഇന്ന് നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. ഒടുവിൽ പ്രശസ്ത ധ്യാന ഗുരു ഫാദർ മൈക്കൽ പനച്ചിക്കലിന്റെയും പ്രമുഖ എഴുത്തുകാരി KR മല്ലികയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. കേരളത്തിലെ വനിതകൾക്ക് വലിയൊരു ആദരമായി മാറിയ ചരിത്ര പ്രഖ്യാപനത്തോടെയാണ് ആനുകാലിക വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് സംസ്ഥാനത്ത് പോയ വാരം തുടക്കമായി. ഈ പദ്ധതി സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ല എന്നും മറിച്ച് അവരോടുള്ള ആദരവാണെന്നുമാണ് തമ്പാനൂർ ടെർമിനലിൽ നടന്ന ചടങ്ങിൽ നിറകണ്ണുകളോടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. ഗതാഗത മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി ആദ്യ ടിക്കറ്റുകൾ കൈമാറുകയും തുടർന്ന് ആദ്യ സർവീസിൽ ഇരുവരും പങ്കാളികളാകുകയും ചെയ്തു. KSRTCയിൽ PSC വഴി നിയമനം ലഭിച്ച ആദ്യ വനിതാ ഡ്രൈവറായ പെരുമ്പാവൂർ ഡിപ്പോയിലെ VP ഷീലയാണ് ഈ ചരിത്രയാത്രയിൽ സാരഥിയായത്. ജയകുമാരിയായിരുന്നു കണ്ടക്ടർ. ആരോഗ്യരംഗത്ത് പൊതുജന സുരക്ഷ മുൻനിർത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കടുത്തൊരു ഉത്തരവ് പോയ വാരം പുറത്തുവന്നു. രാജ്യത്ത് കഫ് സിറപ്പുകൾ വാങ്ങുന്നതിന് ഇനി മുതൽ ഡോക്ടറുടെ കുറിപ്പടി അഥവാ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാക്കി. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഈ പുതിയ നടപടി. മുൻപ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ കടുത്ത ആശങ്കകൾ പരിഹരിക്കാനും ദുരുപയോഗം തടയാനുമാണ് കേന്ദ്ര സർക്കാർ ഈ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അടുത്തത്. മൈസൂരുവിലെ ജയദേവ ഹൃദ്രോഗാശുപത്രിയിൽ വെറും 24 മണിക്കൂറിനൂടെ 11 രോഗികളാണ് മരണപ്പെട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ കഴിഞ്ഞിരുന്ന ICU ആ സമയത്ത് ഡോക്ടർമാരുണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ ആരോപിച്ചതോടെ ആശുപത്രി അധികൃതർക്കെതിരെ വൻ പ്രതിഷേധവും പ്രദേശത്ത് കടുത്ത പരിഭ്രാന്തിയും ഉണ്ടായി. കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കാലവർഷം കനത്തതോടെ കൊതുക് ജന്യ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിച്ച് സംസ്ഥാനം പനിച്ചു വിറയ്ക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചകൾ രോഗവ്യാപനത്തിന്റെ ആക്കം കൂട്ടി. ഡെങ്കിപ്പനിയും ഷിഗല്ലിയും സംസ്ഥാനത്ത് വ്യാപകമാകുന്നതിനൊപ്പം ചിക്കൻഗുനിയ, ഇൻഫ്ലുവൻസ, മലേറിയ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ദിനം പ്രതി 1000 പേരാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ആശ്വാസമായി നിപ്പ നിരീക്ഷണത്തിൽ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന അവസാന 3 പേരും പരിശോധനകൾ പൂർത്തിയാക്കി ആശുപത്രി വിട്ട വിവരം അധികൃതർ പോയ വാരം അറിയിച്ചു. നഗരവികസനത്തിൽ വലിയൊരു പ്രഖ്യാപനമാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയത്. കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി ഈ സർക്കാർ തന്നെ നടപ്പാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മുൻ സർക്കാരുകൾ വാഗ്ദാനം ചെയ്ത് ഉപേക്ഷിച്ച ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പുതിയ ബജറ്റിൽ 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ +1 രണ്ടാം അലോട്ട്മെന്റ് ഇന്ന് വൈകിട്ട് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ സ്കൂളുകളിൽ പ്രവേശനം നേടാം. ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ട 2.46 ലക്ഷം കുട്ടികളിൽ ഭൂരിഭാഗവും ഇതിനോടകം താൽക്കാലികവും സ്ഥിരവുമായ പ്രവേശനം നേടിയിട്ടുണ്ട്. മാധ്യമ മേഖലയിലുള്ളവർക്ക് വലിയൊരു കരിയർ അവസരം നൽകിക്കൊണ്ട് യു ജി സി പുതിയ ഉത്തരവിറക്കിയത് പോയ വാരം മാധ്യമരംഗത്തുൾപ്പെടെ കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയവും തെളിയിക്കപ്പെട്ട വൈദഗ്ധ്യവുമുള്ള വിദഗ്ധർക്ക് ഇനി നെറ്റ് യോഗ്യതയില്ലാതെ തന്നെ കോളേജുകളിൽ അധ്യാപകരാകാം. പുസ്തക വിജ്ഞാനത്തിനപ്പുറം പ്രായോഗിക പരിശീലനവും തൊഴിൽ നൈപുണ്യവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുകയാണ് യു ജി സിയുടെ പുതിയ ലക്ഷ്യം. ഇനി ഭരണതലത്തിലെയും വിദ്യാഭ്യാസ രംഗത്തെയും പുതിയ ചുവടുവെപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നറിയാം സാമ്പത്തിക വിശേഷങ്ങളിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ആനുകാലിക വിശേഷങ്ങൾക്ക് ശേഷം സാമ്പത്തിക വിശേഷങ്ങൾ തുടരുകയാണ്. സാമ്പത്തിക വിപണിയിലെ വൻ മാറ്റങ്ങളോടെയാണ് ഈ ഒരു സെഗ്മെന്റ് ആരംഭിക്കുന്നത്. രാജ്യത്ത് E85 ഇന്ധനം അവതരിപ്പിച്ചതിന് പിന്നാലെ പൂർണ്ണമായും എഥനോൾ അടങ്ങിയ E100 ഇന്ധനത്തിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് പോയ വാരം. പെട്രോളിന് മികച്ച ബദലായി മാറുന്ന ഇതോടെ എഥനോളിൽ മാത്രം ഓടുന്ന കാറുകളും ബൈക്കുകളും ഉടൻ തന്നെ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങും. കേരളത്തിലെ സാധാരണക്കാരുടെ അടുക്കള ബജറ്റിൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുകയാണ്. വിപണിയിൽ മത്തിവില കിലോയ്ക്ക് 340 മുതൽ 360 രൂപ വരെയായി ഉയർന്നപ്പോൾ ചിലയിടങ്ങളിൽ ഇത് 400 രൂപ വരെ എത്തി. അയല, ചൂര, കരിമീൻ, ചെമ്മീൻ എന്നിവയ്ക്കും പൊള്ളുന്ന വിലയായതിനെ തുടർന്ന് പല ഹോട്ടലുകളും തങ്ങളുടെ മെനുവിൽ നിന്ന് താൽക്കാലികമായി മീൻ വിഭവങ്ങൾ ഒഴിവാക്കി തുടങ്ങി. അതുപോലെ തന്നെ മുട്ടപ്രേമികൾക്ക് മറ്റൊരു തിരിച്ചടിയായി നാമക്കല്ലിൽ കോഴിമുട്ട വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 6.45 രൂപയിലെത്തിയിട്ടുണ്ട്. വ്യോമയാന മേഖലയിൽ നിന്ന് യാത്രക്കാരെ ആകർഷിക്കാൻ എയർ ഇന്ത്യ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചത് പോയ വാരം. കൂടുതൽ സേവനങ്ങൾ ആവശ്യമില്ലാത്ത എക്കണോമി ക്ലാസ് യാത്രക്കാർക്കായി കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാവുന്ന പുതിയ ബേസിക് ഫെയർ കാറ്റഗറി തെരഞ്ഞെടുത്ത ആഭ്യന്തര റൂട്ടുകളിൽ എയർ ഇന്ത്യ അവതരിപ്പിച്ചു. ടെലികോം വിപണിയിൽ വലിയൊരു ബഹിരാകാശ വിപ്ലവത്തിന് റിലയൻസ് ജിയോ ഒരുങ്ങുകയാണ്. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്കായി 1650 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ലോ എർത്ത് ഓർബിറ്റ് ശൃംഖല വികസിപ്പിക്കാൻ ജിയോ പദ്ധതിയിടുന്നു. 3 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ പ്രതീക്ഷിക്കുന്ന ചെലവ് 1.41 ലക്ഷം രൂപയാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി അയഞ്ഞ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുറഞ്ഞിട്ടും അതിന്റെ നേട്ടം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. മുൻപ് ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരം കമ്പനികളുടെ പക്കലുള്ളതിനാൽ വിലക്കുറവനായി വരാനിരിക്കുന്ന ഉത്സവ സീസൺ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക യുവജന മേഖലകളിൽ വലിയൊരു പ്രത്യാശ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി V.D. സതീശൻ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ് അവതരിപ്പിച്ചത് പോയ വാരം. യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ തേടിയുള്ള വിദേശ കുടിയേറ്റവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നോളജ് വാലി പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. IIT മാതൃകയിൽ റിസർച്ച് പാർക്കുകൾക്കായി 60 കോടി രൂപയും ആഗോള തൊഴിലവസരങ്ങൾക്കായി ഗ്ലോബൽ ജോബ് ടവറും ബജറ്റിലുണ്ട്. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയും ഒപ്പം വയനാട് ട്രൈബൽ സർവകലാശാലയും പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാൻ ആകെ 1534.98 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ അണിയറയിൽ നടക്കുന്ന പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ വിശേഷങ്ങളുമായി തുടരുന്നു ആഴ്ചവട്ടം. രാഷ്ട്രീയ ഗോതയിലെ കടുത്ത അച്ചടക്ക നടപടികളും തർക്കങ്ങളുമാണ് രാഷ്ട്രീയ വിശേഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിനെ CPIM ജില്ലാ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത് പോയ വാരം. എങ്കിലും കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടന്നില്ല. തന്നെ പൂർണ്ണമായി പുറത്താക്കിയാൽ ശബരിമലയിലെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുമെന്ന്. പത്മകുമാർ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപടി ലഘൂകരിച്ചതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സൂചന. മറ്റൊരു ആഭ്യന്തര തർക്കത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പേരെടുത്തു പറയാതെ രൂക്ഷ വിമർശനവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തിയത് പോയ വാരം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് ബേബി ഓർമ്മിപ്പിച്ചു. മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തിയ റിപ്പോർട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ തീരുമാനിച്ചു. മുൻ ഇടത് സർക്കാർ ഇതിൽ ഒപ്പുവെച്ചതിനാൽ കേരളം ഇതിനകം പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എങ്കിലും സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലും കരിക്കുലം നിശ്ചയിക്കുന്നതിലും കേന്ദ്രത്തിന്റെ അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി 4 മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി പോയ വാരം അറിയിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ബംഗാളിലും മഹാരാഷ്ട്രയിലുമുണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾ ഭരണകക്ഷിയായ NDA പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയമാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. മുൻപ് പ്രതിപക്ഷം പരാജയപ്പെടുത്തിയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും പാസാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. എന്നാൽ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന് ഝാർഖണ്ഡിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ടു. ഉറച്ച സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും AICC സെക്രട്ടറിയുമായ പ്രണബ് ദാ പരാജയപ്പെടാൻ കാരണം സഖ്യകക്ഷികൾ തമ്മിലുള്ള ആഭ്യന്തര ഭിന്നതയും അവസാന നിമിഷത്തെ കളമാറ്റവുമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. അധികാരത്തിന്റെ ഈ പോരാട്ടങ്ങൾക്കിടയിൽ ആഗോളതലത്തിൽ പ്രതിസന്ധികൾക്ക് അയവ് വരുത്തുന്ന ചില നല്ല വാർത്തകളുണ്ട്. അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

രാഷ്ട്രീയ വിശേഷങ്ങൾക്ക് ശേഷം ലോകവിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. ആഗോളതലത്തിൽ വലിയൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ലോകവിശേഷങ്ങൾ ആരംഭിക്കുന്നത്. 3 മാസത്തിലേറെയായി പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമാകുന്നു. ഇറാനും US തമ്മിലുള്ള ഇടക്കാല സമാധാന കരാറിന് ധാരണയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരത്തിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയുടെ അത്താഴവിരുന്നിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ട്രംപും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. 60 ദിവസത്തെ വെടിനിർത്തലാണ് പ്രധാന വ്യവസ്ഥ. ഇതിനിടയിൽ അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമനേയിയുടെ ഭൗതിക ശരീരം July 9 ജന്മനാടായ മഷാദിൽ സംസ്കരിക്കുമെന്നും ഇറാൻ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനിക മേഖലയിൽ നിന്നും മറ്റൊരു പ്രധാന മാറ്റത്തിന്റെ വാർത്തയുണ്ട്. US ഇൻഡോ പസഫിക് കമാൻഡിന്റെ പേര് മാറ്റി പഴയ പേരായ US പസഫിക് കമാൻഡ് എന്നതിലേക്ക് ഔദ്യോഗികമായി മടങ്ങാൻ അമേരിക്ക യുദ്ധവകുപ്പ് തീരുമാനിച്ചു. പസഫിക് മേഖലയിലെ കമാൻഡിന്റെ ചരിത്രപരമായ പൈതൃകത്തെ ബഹുമാനിക്കാനാണ് ഈ ഒരു പുനർനാമകരണം. എന്നാൽ അമേരിക്കയിലെ എഡ്വേർഡ്സ് വ്യോമസേന താവളത്തിലുണ്ടായ വൻ ദുരന്തത്തിൽ US സൈന്യത്തിന്റെ B-52 ബോംബർ വിമാനം തകർന്ന് അതിലുണ്ടായ 8 പേരും മരണപ്പെട്ടു. പരീക്ഷണ പറക്കലിനിടെയായിരുന്നു ഈ ഒരു ദാരുണ അപകടം. അന്താരാഷ്ട്ര നഗരങ്ങളിലെ സുരക്ഷയെ ആശങ്കപ്പെടുത്തുന്ന 2 വാർത്തകളാണ് പോയ വാരമുണ്ടായത്. ന്യൂയോർക്കിലെ തിരക്കേറിയ ടൈംസ് സ്ക്വയറിൽ NBA ചാമ്പ്യന്മാരുടെ വിജയാഘോഷങ്ങൾക്കിടെയുണ്ടായ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. UKയിലെ ബെഡ്ഫോർഡിൽ 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ട്രെയിൻ ഡ്രൈവർ മരണപ്പെടുകയും 100 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റെയിൽവേ യൂണിയൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഗോള ചലനങ്ങൾക്കൊപ്പം ഡിജിറ്റൽ ലോകത്തെ വമ്പന്മാരെ ഞെട്ടിച്ച പുതിയ സാങ്കേതിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ലോകവിശേഷങ്ങൾക്ക് ശേഷം ആഴ്ചവട്ടത്തിൽ ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. സാങ്കേതിക ലോകത്തെ വമ്പൻ കമ്പനികളെ മുട്ടുകുത്തിക്കാൻ പോകുന്ന കടുത്ത തീരുമാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ സാങ്കേതിക വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം മുൻനിർത്തി 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ സേവനങ്ങളും പൂർണ്ണമായി നിരോധിക്കാൻ UK സർക്കാർ ഒരുങ്ങുന്നു. ഇന്ത്യയിലാണെങ്കിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് രാജ്യത്ത് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പോയ വാരം. June 22 പുനഃപരീക്ഷ പൂർത്തിയാകുന്നത് വരെയാണ് ഈയൊരു നിയന്ത്രണം. എന്നാൽ ഇന്ത്യൻ സാങ്കേതിക മേഖലയ്ക്ക് അഭിമാനമായി റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോംസ് ലോക ബൌദ്ധിക സ്വത്തവകാശ സംഘടനയുടെ അന്താരാഷ്ട്ര പേറ്റന്റ് റാങ്കിങ്ങിൽ ആദ്യ 20 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. പട്ടികയിൽ 320 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ജിയോ ആപ്പിളിനും ഗൂഗിളിനുമൊപ്പം ഈയൊരു നേട്ടം സ്വന്തമാക്കിയത്. ഡിജിറ്റൽ ലോകത്തെ കൃത്രിമ ഉള്ളടക്കങ്ങൾക്കെതിരെ പുതിയൊരു നിയമ പോരാട്ടത്തിന് ബോളിവുഡ് നടി പ്രീതി സിൻഡ ഒരുങ്ങുകയാണ്. AI നിർമ്മിത ഡീപ്പ് ഫേക്കുകൾ തന്റെ അവകാശങ്ങളെ ലംഘിക്കുന്നുവെന്ന് കാണിച്ച് ഗൂഗിൾ, മെറ്റ, എക്സ് എന്നീ കമ്പനികൾക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി പ്രീതി സിൻഡയ്ക്ക് അനുമതി നൽകി. AI അസിസ്റ്റന്റ് വിപണിയിൽ നിന്നും ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് വരുന്നത് ChatGPT കുറിച്ചാണ്. OpenAI ChatGPT ചരിത്രത്തിൽ ആദ്യമായി വിപണിയിലെ തങ്ങളുടെ ഭൂരിപക്ഷ വിപണി വിഹിതം നഷ്ടപ്പെട്ടു. വിപണി വിഹിതം 46.4% കുറഞ്ഞ ChatGPT മറികടന്ന് ആൻഡ്രോപിക് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള AI സ്റ്റാർട്ടപ്പായി മാറിയെന്ന് സെൻസർ ടവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ ലോകത്തെ ഈ മത്സരങ്ങൾ കളിമൈതാനങ്ങളിലെ വലിയ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുകയാണ്. ആഴ്ചവട്ടത്തിൽ ഇനിയൊരു ഇടവേള.

ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങൾക്ക് ശേഷം ആഴ്ചവട്ടത്തിൽ കായിക വിശേഷങ്ങൾ. ഫിഫ ലോകകപ്പിന്റെ അലയൊലികൾ നിറഞ്ഞ കായിക വാർത്തകളാണ് കായിക വിശേഷങ്ങളിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. 2026 ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അൾജീരിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മിന്നുന്ന തുടക്കം കുറിച്ചു. നായകൻ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് വലിയ

ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ആരാധകരെ തെല്ലൊന്ന് വിഷമിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ലോക വാർത്തയിൽ, ആതിഥേയരായ മെക്സിക്കോ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് ലോകകപ്പിൽ റൗണ്ട് ഓഫ് 32 എത്തുന്ന ആദ്യ ടീമായി മാറി. സുരക്ഷാ കാരണങ്ങളാൽ സ്റ്റേഡിയങ്ങളിലെ LED പരസ്യ ബോർഡുകൾ മറയ്ക്കുന്ന വലിയ പതാകകൾക്കും ബാനറുകൾക്കും ഫിഫ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്നാൽ, ഇന്ത്യ എ ശ്രീലങ്ക എ ആവേശ പോരാട്ടത്തിൽ സൂപ്പർ ഓവർ വിജയത്തിന് പിന്നാലെ യുവതാരം വൈഭവ് സൂര്യവംശിയും ലങ്കൻ താരങ്ങളും തമ്മിൽ മൈതാനത്ത് വാക്കേറ്റത്തിലും ഉന്തും തള്ളിലും ഏർപ്പെട്ടത് വലിയ വിവാദത്തിന് വഴിവെച്ചു. സീനിയർ താരങ്ങൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അത്ലറ്റിക്സ് രംഗത്ത് ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്രയ്ക്ക് ദോഹ ഡയമണ്ട് ലീഗിൽ വൻ നിരാശയാണ് നേരിടേണ്ടി വന്നത്. 85.69 മീറ്റർ മാത്രം കണ്ടെത്താനായ നീരജിന് 4th ഫിനിഷ് ചെയ്യേണ്ടി വന്നതിനാൽ ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയില്ല. ഈ കളിവിശേഷങ്ങൾ പോലെ തന്നെ വിനോദ ലോകത്തെ പുതിയ സിനിമ വിവാദ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം

വിനോദ ലോകത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. മലയാള സിനിമയ്ക്ക് വൻ തുക വകയിരുത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ബജറ്റ് പ്രഖ്യാപനത്തോടെയാണ് വിനോദ ലോകത്തെ വാർത്തകൾ ആരംഭിക്കുന്നത്. മലയാള സിനിമയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കൊച്ചിയിൽ 100 കോടി രൂപ ചെലവിൽ ജെ സി ഡാനിയൽ ഇന്റർനാഷണൽ നാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും നന്ദി അറിയിച്ചുകൊണ്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. സിനിമാ പ്രഖ്യാപനങ്ങളിലേക്ക് വന്നാൽ പൃഥ്വിരാജ് സുകുമാരൻ, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ഹൊറർ ത്രില്ലർ ചിത്രം പ്രഖ്യാപിച്ചു. ഒടിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള സംരംഭമാണ് ഇത്. തമിഴിൽ ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഓം എന്ന പാൻ ഇന്ത്യ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടീസറും പുറത്തിറങ്ങിയത് പോയ വാരം. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സായ് പല്ലവിയും ശ്രീലീലയുമാണ് ചിത്രത്തിലെ നായകന്മാർ. എന്നാൽ തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ ഷെയ്ൻ നിഗം ചിത്രമായ ദൃഢം, ഭൂതകാലം എന്നിവയ്ക്കെതിരെ കടുത്ത കോപ്പിയടി ആരോപണവുമായി മുൻ DGP ആർ ശ്രീലേഖ രംഗത്തെത്തിയത് വലിയ വിവാദമായി. രണ്ട് ചിത്രങ്ങളും തന്റെ മുൻകാല രചനകളുടെയും അനുഭവക്കുറിപ്പുകളുടെയും നഗ്നമായ മോഷണമാണെന്ന് അവർ ആരോപിച്ചു. CBFC നിയമങ്ങൾ ലംഘിച്ച് അനുമതി പത്രത്തിന് ശേഷം സിനിമയിൽ മാറ്റങ്ങൾ വരുത്തിയതിന് മോളിവുഡ് ടൈംസ് സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനുമെതിരെ തിരുവല്ലം പോലീസ് കേസെടുത്തതും ശ്രദ്ധേയമായി. താരസംഘടനകളിലെ തർക്കങ്ങൾ കോടതിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് അടുത്തത്. നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ ഹസൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ക്രിമിനൽ ഹർജി ഫയൽ ചെയ്തു. അതേസമയം സിനിമാ നിർമ്മാണ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസും നടൻ നിവിൻ പോളിക്കെതിരെ നൽകിയ ഹർജി എറണാകുളം അഡീഷണൽ മുൻസിഫ് കോടതി തള്ളിയതും പോയവാരം. ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിലും നാടിനെ സങ്കടത്തിലാഴ്ത്തിയ വിയോഗ വാർത്തകളുണ്ട്. അതിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. കേരളത്തിലെ വിശ്വാസികളായ ലക്ഷക്കണക്കിന് ആളുകളെയും സാഹിത്യപ്രേമികളെയും കണ്ണീരിലാഴ്ത്തിയ വിയോഗ വാർത്തകളാണ് ഇനി പറയാനുള്ളത്. പ്രശസ്ത ധ്യാനഗുരുവും തിരുനാമകീർത്തനം പാടുവാനില്ലെങ്കിൽ നാവനിക്കെന്തിന് നാഥ ഉൾപ്പെടെ 700 പ്രശസ്ത ഭക്തിഗാനങ്ങളുടെ രചയിതാവുമായ ഫാദർ മൈക്കൽ പനച്ചിക്കൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. വചനോത്സവം മാസികയുടെ സ്ഥാപക പത്രാധിപരായ അദ്ദേഹം നിരവധി പ്രശസ്ത നോവലുകളുടെയും ആത്മീയ ഗ്രന്ഥങ്ങളുടെയും കർത്താവാണ്. ഇതിനൊപ്പം പ്രമുഖ ചെറുകഥാകൃത്തും സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവുമായ KR മല്ലികയും നമ്മോട് വിട പറഞ്ഞു. 72 വയസ്സായിരുന്നു. അബുദാബി ശക്തി അവാർഡും ഭാരത് ഭവന്റെ വിവർത്തന പുരസ്കാരവും നേടിയിട്ടുള്ള അവർ ദേശാഭിമാനിയിലെ മുൻ പ്രൂഫ് റീഡർ കൂടിയായിരുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആഴ്ചവട്ടം പ്രണാമം അർപ്പിക്കുന്നു. വനിതകളുടെ യാത്രാ വിപ്ലവം മുതൽ ആഗോള സമാധാന കരാറുകളും കളിമുറ്റങ്ങളിലെ റെക്കോർഡ് വേട്ടകളും വരെ ചർച്ച ചെയ്ത ഇന്നത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ചയിലെ വിശേഷങ്ങളുമായി അടുത്ത ഞായറാഴ്ച രാവിലെ 11 ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ടുകയും

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ
6: ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെയെന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപഥിൽ യോഗ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തെരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ K K സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആന്റ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പൌരാണിക ഭാരതത്തിലെ ഋഷിപരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങളൊരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CK പത്മനാഭൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആന്റ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിംഗ് എന്നിവ ശക്തിപ്പെടുത്തും. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് കോട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവ്വീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15-നാണ് പുതിയ സർവ്വീസ്.

0: 46ൽ കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർകോട് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ട്രേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2ാം ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എയ്ക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസെടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാപഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അങ്കണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദീഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൌകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക്.

0: ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഈ ഒരൊറ്റ പാട്ട് മതി ഈ കൂട്ടുകെട്ടിന്റെ ഒരു ഭംഗി അറിയാനായിട്ട്. ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും മലയാള സിനിമയ്ക്ക് കൂട്ടുകെട്ടുകൾ ഒരുപിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശ്രേഷ്ഠമായ ഒരു കൂട്ടുകെട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട രണ്ട് വ്യക്തികളാണ് ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും. ഒരുപാട് പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാകും എന്ന് എനിക്കറിയാം. എന്നാലും ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന് ആർ ജി ഹീര ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്ന പാട്ട് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ തന്നെയാണ്. പാടുന്ന പുഴ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. സ്റ്റേ

ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും. എന്താണ് ഈ കൂട്ടുകെട്ടിന്റെ പിന്നിലെ സീക്രട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സുകളുടെ ഐക്യം എന്നാണ് രണ്ടുപേരുടെയും ഉത്തരം. വളരെ ചെറിയ പ്രായത്തിൽ ശ്രീകുമാരൻ തമ്പി പാട്ടുകളുടെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വളരെ വിശ്വാസത്തോടുകൂടി ആ ഒരു പാട്ടുകാരനെ ഏറ്റെടുക്കുകയും പരീക്ഷിക്കാതെ തന്റെ കഴിവിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയെ ശ്രീകുമാരൻ തമ്പി എന്നും ഓർമ്മിക്കുന്നത്. ആ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു പാട്ടാണ് നൃത്തശാല എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പൊൻവെയിൽ മണിക്കച്ച. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RG ഹീര.

ഈ കൂട്ടുകെട്ടിന്റെ ആദ്യത്തെ സിനിമ. ശ്രീകുമാരൻ തമ്പിയുടെ ഒരുപാട് സിനിമകൾ ഇതിനു മുൻപുണ്ടായെങ്കിലും ആദ്യമായി പുറത്തു വരുന്നത് കൊച്ചിൻ എക്സ്പ്രസ് എന്ന സിനിമയാണ്. അവിടെ വെച്ചാണ് ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തിയും ഈ ഒരു കൂട്ടുകെട്ട് പിറവിയെടുക്കുന്നത്. കെ ജെ യേശുദാസും എൽ ആർ ഈശ്വരിയും ചേർന്ന് പാടിയ കൊച്ചിൻ എക്സ്പ്രസ്സിലെ ഒരു മികച്ച ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ചന്തമുള്ളൊരു പെൺമണി. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

0: ചോദിച്ചു നീ.
1: ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ദേഷ്യം വന്നിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ട്. അങ്ങനെ വേണം ഈ പാട്ടിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ പാട്ടാണിത്. ഇതിനു മുൻപ് ഈ പാട്ട് പല രാഗങ്ങളിൽ കമ്പോസ് ചെയ്തെങ്കിലും ശ്രീകുമാരൻ തമ്പി വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ രാഗത്തിൽ അത് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തമ്മിലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് അവസാനം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കമ്പോസ് ചെയ്യുന്നതാണ് മോഹന രാഗത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ദേഷ്യത്തിൽ നിന്ന് റൊമാൻസിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ആ പാട്ട്. എന്തായാലും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിത്ത് ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

പൊതുവെ വരികൾ എഴുതിയാണ് പണ്ട് കാലത്ത് പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതായത് ആദ്യം ഒരു വരി അല്ലെങ്കിൽ കവിത എഴുതി കൊടുക്കുന്നു, അവിടെ നിന്ന് പാട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ ട്യൂണുകൾ ഉണ്ടാകുന്നു. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്, നമ്മൾ ട്യൂൺ പറഞ്ഞു കൊടുത്ത് അതിനൊപ്പിച്ച് വരികൾ എഴുതുന്നതാണ് ഇപ്പോൾ കമ്പോസേഴ്സ് പൊതുവെ ചെയ്തു വരുന്നത്. എന്നാൽ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ഏറ്റവും കംഫർട്ടബിൾ വരികളിൽ നിന്ന് ട്യൂൺ എഴുതാനാണ്, അല്ലെങ്കിൽ വരികളിൽ നിന്ന് ട്യൂൺ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഗീതത്തിൽ വളരെ ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ, അതായത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഒരു ഗവേഷകനായിരുന്ന ഒരാളാണ് ശ്രീകുമാരൻ തമ്പി. ഏറ്റവും കൃത്യമായ വരികൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി അതിന് ട്യൂൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കർത്തവ്യം രണ്ടുപേരും ഭംഗിയായി നിർവഹിക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി, രണ്ടുപേരുടെ കൂട്ടുകെട്ടിൽ അപൂർവമായ ഒരുപാട് ഗാനങ്ങളുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മായ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ സന്ധ്യക്കെന്തിന് സിന്ദൂരം. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

യൂട്യൂബിൽ ഇപ്പോഴും പഴയ പാട്ടുകളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരു കമന്റ് സെക്ഷനിൽ കുറിച്ചു, ജീവിതം മടുക്കുമ്പോഴും ഇത്തരം പാട്ടുകളും മുഹൂർത്തങ്ങളും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, നമ്മളെ ജീവിക്കാൻ അങ്ങ് പ്രേരിപ്പിച്ചു കളയും. യെസ്, അത്തരത്തിലൊരു ഗാനം ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും ചേർന്ന് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലേക്ക് വേണ്ടി എഴുതിയ പാട്ട് വൈക്കത്തഷ്ടമി നാളിൽ. കെ ജെ യേശുദാസും ജാനകിയും ചേർന്ന് നല്ല രസമുള്ള ഒരു വിഷ്വലൊക്കെയാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ നസീർ ഇങ്ങനെ ഒരു ഓഡിയോ ബൂത്തിലൊക്കെ ഇരുന്ന് ഈ പാട്ട് പാടുന്ന ആ ഒരു രംഗം. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൌകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ. gov. in

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000 വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-24-6-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1st ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എ സിയിൽ നിന്നും വെള്ളം വീഴുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരം ആസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിയോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും ഡിഎംഇ നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന എം എസ് എം ഇ സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്നാരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ജൂലൈ 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 ജൂലൈ 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: சைனிலே ஹாங்ஷோ நகரத்தை குறித்து நீங்கள் கேட்டிட்டுண்டோ? 2022 ஏஷ்யன் கேம்ஸில் 107 மெடலுகள் நேடிக்கொண்டு இந்திய சரித்திரம் குறித்த மண்ணானது. ஆ நேட்டத்தின் பின்னில் 1045 கேலோ இண்டிய கேந்திரங்களும் பரிசீலகரும் டயட்டீஷியன்மரும் ஃபிசியோதெரபிஸ்டுகளும் அடங்குன ஒரு சக்தமான டீம் உண்டாயிருந்தது. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദാ ഇപ്പോ ഈ നിമിഷം കൃത്യമൊരു 86,400 രൂപ വീണിട്ടുണ്ട്. ഇത് പറയുമ്പോ ഒരു സന്തോഷമില്ലേ? വേഗം പോയി ഫോൺ നോക്കാൻ തോന്നണല്ലേ. ഈ പറയണതൊക്കെ സത്യമാണോ? പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങൾ അത് ചിലവാക്കി തീർത്തില്ലെങ്കിൽ ആ പണം, ഈ 86,400 എന്ന ആ ഒരു തുക അപ്രത്യക്ഷമാകും. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുക? ഈ പൈസ ഉപയോഗിച്ചിട്ട് 86,400 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ഈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചില ആളുകൾ ചിലപ്പോൾ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്തായാലും ഒരൊറ്റ പൈസ പോലും ബാക്കി വെക്കില്ല. സത്യമല്ലേ? 12 മണിക്ക് മുൻപേ 86,400 രൂപ എങ്ങനെയും ചെലവാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു തുക വരുന്നുണ്ട്. പക്ഷെ അത് രൂപയായിട്ടല്ല, സെക്കൻഡുകളായിട്ടാണ്. ദിവസവും കൃത്യം 86,400 സെക്കൻഡ്സ്. നമുക്ക് നേച്ചർ തരുന്ന സംഭവമാണ്. അതിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സെക്കൻഡുകൾ നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു വലിയ സമ്പാദ്യം നമ്മൾ എവിടെയാണ് കൂടുതൽ ചെലവാക്കണേ, അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. ഇത് എഴുത്തോല, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ വിലയേറിയ സമയം. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വഴിയിൽ പോകുന്ന ആരോ നമ്മളെക്കുറിച്ചൊരു മോശം കമൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീലിന് താഴെ വന്നിട്ട് ആരോ മോശം കമൻറ്റ് ഇട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ എന്താ ചെയ്യുക? അടുത്ത 24 hours നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കും, അല്ലെങ്കിൽ അവരോട് വഴക്കിടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലെ സമയം എടുത്ത് നിങ്ങൾ ആർക്കോ ദാനം ചെയ്യുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ കൊടുക്കേണ്ട സമയം നിങ്ങളെ അറിയ പോലും ഇല്ലാത്ത ആർക്കോ വേണ്ടിയിട്ട് കളയുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കത് എത്ര വലിയ മണ്ടത്തരമാണ് നമ്മൾ ദിവസം ചെയ്യണത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സമയം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നാളെ പഠിക്കാം, നാളെ മുതൽ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാം, നാളെ മക്കളോട് സംസാരിക്കാം, നാളെ ഞാൻ ആ കാര്യം എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ അങ്ങനെ നാളെ എന്നുള്ളൊരു കാര്യം, നാളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രായഭേദമന്യേ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാക്കിന്റെ പുറകെയാണ് എല്ലാവരും നാളെ നാളെ നാളെ അല്ലെ. നമ്മളൊക്കെ സ്വയം പറയുന്ന ഏറ്റവും വലിയ നുണ. മനുഷ്യന്റെ കലണ്ടറിൽ നാളെ എന്നൊരു ദിവസം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അത് എപ്പോഴും ഇന്ന് മാത്രമായിരിക്കും അല്ലെ. നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും പല മനുഷ്യരും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ ഈ നുണയുടെ വലിപ്പം മനസ്സിലാക്കുന്നത്. നാളെ സംസാരിക്കാം, നാളെ ഞാൻ ആ വഴക്ക് തീർക്കാം, നാളെ അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നു. നാളെ ഒരു പക്ഷെ അയാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലോ, ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതൊന്ന് ആലോചിച്ചിരിക്കൂ. ഞാൻ ഇപ്പൊ വരാം, ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: കൂടെ കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദാ അങ്ങ് പോവാണ്. എഴുത്തോലയിൽ നിന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ വസ്ത്രങ്ങളോ ഉപയോഗിക്കാത്ത സാധനങ്ങളോ കുന്നുകൂടി കിടന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതെടുത്ത് കളയും അല്ലെ, നമ്മൾ വീട് വൃത്തിയാക്കും. പക്ഷെ ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് ആരെങ്കിലും ചെയ്ത ദ്രോഹങ്ങൾ, പഴയ ദേഷ്യം, കുറ്റബോധം, പക, ഇതൊക്കെ കാലങ്ങളായിട്ട് ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഉള്ളിൽ വലിയ ഭാരം പേറിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത്. ഈ ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെയാ ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ പറ്റുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം. നമ്മളോടൊരാളൊരു തെറ്റ് ചെയ്തു, മോശം ചെയ്തു, എന്നാലും അയാൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ കാര്യം നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുണ്ടല്ലോ, ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിനാണ് സമാധാനം കിട്ടുക അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ പഴയ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. മനസ്സങ്ങനെ ലൈറ്റാകുമ്പോൾ മാത്രമേ ലൈഫ് ബ്യൂട്ടിഫുൾ ആവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈന്ദപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച് 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ ജീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
5: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് ഡയറിയിലേക്ക്. ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇനി വീക്കെൻഡ് ഡയറിയിലൂടെ കേൾക്കാൻ പോകുന്നത്. വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് June 21. കലണ്ടർ എടുത്ത് നോക്കിയാൽ ഈ വർഷത്തെ ഏറ്റവും സവിശേഷമായ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന്. കാരണം എന്താണ്? നമ്മുടെ ഡയറിയിൽ ഇന്ന് കുറിച്ചു വെക്കാനായിട്ട് ഒരൊറ്റ വിശേഷം മാത്രമല്ല, പകരം വലിയ 3 വിശേഷങ്ങളുള്ള ദിവസമാണ് June 21. ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ, ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ആരോഗ്യ മന്ത്രമായിട്ടുള്ള അന്താരാഷ്ട്ര യോഗ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. IT യുഗത്തിലും AI യുഗത്തിലും ജീവിക്കുന്ന നമുക്ക് ഈ സ്ട്രെസ്സും ആകുലതകളും കൂടുന്ന സമയത്ത് മനസ്സിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി യോഗയേക്കാൾ മികച്ചൊരു വഴിയുണ്ടോ അല്ലേ? അതാണ് ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട്, ഇന്ന് ലോകത്തെ മുഴുവൻ ഒരേ താളത്തിലാക്കുന്ന ലോക സംഗീത ദിനം കൂടിയാണ് വേൾഡ് മ്യൂസിക് ഡേ. ഭാഷകൾക്കും അതിരുകൾക്കും അപ്പുറത്ത് മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അത് മ്യൂസിക്കാണ് അല്ലെ? മനസ്സിൽ കരിനിഴൽ വീഴുമ്പോൾ ഒരു നല്ല പാട്ട് കേട്ടാൽ മാറാത്ത സങ്കടങ്ങളൊന്നുമില്ല അല്ലെ? ഇതിനെല്ലാം പുറമെ ഇന്ന് കുടുംബത്തിന്റെ യഥാർത്ഥ തണലായിട്ടുള്ള നമ്മുടെ സൂപ്പർ ഹീറോകളായ അച്ഛന്മാരെ ഓർക്കാനുള്ളൊരു ദിവസം കൂടിയാണ് ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ എന്തായാലും അച്ഛനൊപ്പം ഇരുന്ന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ടുകൊണ്ട് ഈ സുന്ദരമായ ആഴ്ച നമുക്കങ്ങ് തുടങ്ങാം അല്ലെ? വികൻഡയറിയിൽ ഒരു ഇടവേളയാണ്. ആ ബ്രേക്കിൽ മനോഹരമായ ഒരു പാട്ടും വരുന്നുണ്ട്. കൂടെ തന്നെ ബ്രേക്കിന് ശേഷം ബാക്കിയുള്ള ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വീക്കെൻഡ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമ്മൾ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളിലേക്ക് ഇനി കടക്കാൻ പോവാണ്. ജൂൺ 23 ചൊവ്വാഴ്ച കായിക പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ. വേഗത, ഉയരം, കരുത്ത്, ഇതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം അല്ലെ. കായിക വിനോദങ്ങളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ സൗഹൃദവും സമാധാനവും വളർത്തുക, ഇതാണ് ഈ ഒരു ദിനത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഇന്ന് 2026 ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കളി മൈതാനങ്ങളൊക്കെ എവിടെ പോയെന്ന് നമുക്ക് തോന്നിപ്പോവാറില്ലേ. കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ സ്ക്രീനുകളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ വീടിന് പുറത്തേക്ക് ഇറക്കി വിടാനും ഈ നാടൻ കളികളും സ്പോർട്സും ഒക്കെ ശീലിപ്പിക്കാൻ വേണ്ടി നമുക്ക് മുൻകൈ എടുക്കാൻ കൂടി പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഈ ചൊവ്വാഴ്ച വൈകുന്നേരം കുട്ടികളോടൊപ്പം ചേർന്ന് നമുക്ക് പഴയതുപോലെ ഒന്ന് കളിച്ചു നോക്കാമല്ലേ. ഒപ്പം തന്നെ ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഈ വെള്ളവും പുഴകളും കാണാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് വേണം, സേഫ്റ്റി കൂടി നോക്കിയിട്ടായിരിക്കണം പോകേണ്ടത്. ആ ഒരു കാര്യം കൂടി എന്തായാലും മറന്നു പോകരുത്. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പറയാനായി ഇനിയും ബാക്കിയുണ്ട്, കേൾക്കാം. Weekend Diary after a short break. Stay in with Ahali from 90.4 KTK to Kotukuda.

0: ആൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: അങ്ങനെ നമ്മൾ ഡയറിയുടെ മധ്യതാളുകൾ പിന്നിട്ട് അതീവ ഗൗരവമുള്ള ചിന്തിക്കേണ്ട ഒരു ദിവസത്തിലേക്ക് കടക്കാൻ പോവാണ് ട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിക്കറ്റ് ഡയറി. ജൂൺ 26 വെള്ളിയാഴ്ച, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് അബ്യൂസ് ആൻഡ് ലിസിറ്റ് ട്രാഫിക്കിംഗ്. നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന നാളത്തെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവതലമുറയെ കാർന്നു തിന്നുന്നൊരു കാര്യമാണ്. ഏറ്റവും വലിയൊരു വില്ലനാണ് എന്ത്? ലഹരി ഉപയോഗം അല്ലേ? ഒരു വ്യക്തിയെ മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ മുഴുവൻ സമാധാനവും തകർക്കാനായിട്ട് ഈ ഒരു ലഹരിക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ ഇതിലേക്ക് വീണു പോകാതെ കാക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണല്ലേ. ലഹരിയോട് നോ എന്നും ജീവിതത്തോട് യെസ് എന്നും ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ദിവസം കൂടിയാണിത്. അതേ ദിവസം തന്നെയാണ് പീഡനത്തിനിരയായവർക്കുള്ള അന്താരാഷ്ട്ര പിന്തുണ ദിനം, ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ. ലോകം ആചരിക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ ഇത്. അക്രമങ്ങൾക്കും അനീതികൾക്കും ഇരയായ മനുഷ്യർക്കൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഒരു വെള്ളിയാഴ്ച ഉറപ്പിച്ചു പറയാം അല്ലേ. അങ്ങനെ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും നമുക്ക് പറയാനായിട്ട് ഇമ്മണി വലിയ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. കേൾക്കാം വീക്കെൻഡ് ഡയറിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റീരിയോ വിത്ത് ഹലീഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ബി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

ഈ ഒരൊറ്റ പാട്ട് മതി ഈ കൂട്ടുകെട്ടിന്റെ ഒരു ഭംഗി അറിയാനായിട്ട്. ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും മലയാള സിനിമയ്ക്ക് കൂട്ടുകെട്ടുകൾ ഒരുപിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശ്രേഷ്ഠമായ ഒരു കൂട്ടുകെട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട രണ്ട് വ്യക്തികളാണ് ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും. ഒരുപാട് പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാകും എന്നെനിക്കറിയാം. എന്നാലും ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന് ആർ ജി ഹീര ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്ന പാട്ട് ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ തന്നെയാണ്. പാടുന്ന പുഴ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് സ്റ്റേ.

ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും എന്താണ് ഈ കൂട്ടുകെട്ടിന്റെ പിന്നിലെ സീക്രട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സുകളുടെ ഐക്യം എന്നാണ് രണ്ടുപേരുടെയും ഉത്തരം. വളരെ ചെറിയ പ്രായത്തിൽ ശ്രീകുമാരൻ തമ്പി പാട്ടുകളുടെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വളരെ വിശ്വാസത്തോടുകൂടി ആ ഒരു പാട്ടുകാരനെ ഏറ്റെടുക്കുകയും പരീക്ഷിക്കാതെ തന്റെ കഴിവിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയെ ശ്രീകുമാരൻ തമ്പി എന്നും ഓർമ്മിക്കുന്നത്. ആ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു പാട്ടാണ് നൃത്തശാല എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പൊൻവെയിൽ മണിക്കച്ച. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RG ഹീര.

ഈ കൂട്ടുകെട്ടിന്റെ ആദ്യത്തെ സിനിമ. ശ്രീകുമാരൻ തമ്പിയുടെ ഒരുപാട് സിനിമകൾ ഇതിനു മുൻപ് ഉണ്ടായെങ്കിലും ആദ്യമായി പുറത്തു വരുന്നത് കൊച്ചിൻ എക്സ്പ്രസ് എന്ന സിനിമയാണ്. അവിടെ വെച്ചാണ് ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തിയും ഈ ഒരു കൂട്ടുകെട്ട് പിറവിയെടുക്കുന്നത്. കെ ജെ യേശുദാസും എല്ലാർ ഈശ്വരിയും ചേർന്ന് പാടിയ കൊച്ചിൻ എക്സ്പ്രസ്സിലെ ഒരു മികച്ച ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ചന്തമുള്ളൊരു പെൺമണി. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

പൊതുവെ വരികൾ എഴുതിയാണ് പണ്ടുകാലത്ത് പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതായത് ആദ്യം ഒരു വരി അല്ലെങ്കിൽ കവിത എഴുതി കൊടുക്കുന്നു, അവിടെ നിന്ന് പാട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ ട്യൂണുകൾ ഉണ്ടാകുന്നു. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്, നമ്മൾ ട്യൂൺ പറഞ്ഞു കൊടുത്ത് അതിനൊപ്പിച്ച് വരികൾ എഴുതുന്നതാണ് ഇപ്പോൾ കമ്പോസേഴ്സ് പൊതുവെ ചെയ്തു വരുന്നത്. എന്നാൽ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ഏറ്റവും കംഫർട്ടബിൾ വരികളിൽ നിന്ന് ട്യൂൺ എഴുതാനാണ്, അല്ലെങ്കിൽ വരികളിൽ നിന്ന് ട്യൂൺ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഗീതത്തിൽ വളരെ ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ, അതായത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഒരു ഗവേഷകനായിരുന്ന ഒരാളാണ്

ശ്രീകുമാരൻ തമ്പി. ഏറ്റവും കൃത്യമായ വരികൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി അതിന് ട്യൂൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കർത്തവ്യം രണ്ടുപേരും ഭംഗിയായി നിർവഹിക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി, രണ്ടുപേരുടെ കൂട്ടുകെട്ടിൽ അപൂർവമായ ഒരുപാട് ഗാനങ്ങളുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മായ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ സന്ധ്യക്കെന്തിന് സിന്ദൂരം. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

യൂട്യൂബിൽ ഇപ്പോഴും പഴയ പാട്ടുകളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരു കമന്റ് സെക്ഷനിൽ കുറിച്ചു, ജീവിതം മടുക്കുമ്പോഴും ഇത്തരം പാട്ടുകളും മുഹൂർത്തങ്ങളും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, നമ്മളെ ജീവിക്കാൻ അങ്ങ് പ്രേരിപ്പിച്ചു കളയും. ഇവളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരു കമന്റ് സെക്ഷനിൽ കുറിച്ചു, ജീവിതം മടുക്കുമ്പോഴും ഇത്തരം പാട്ടുകളും മുഹൂർത്തങ്ങളും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, നമ്മളെ ജീവിക്കാൻ അങ്ങ് പ്രേരിപ്പിച്ചു കളയും. ഇവളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരു കമന്റ് സെക്ഷനിൽ കുറിച്ചു, ജീവിതം മടുക്കുമ്പോഴും ഇത്തരം പാട്ടുകളും മുഹൂർത്തങ്ങളും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, നമ്മളെ ജീവിക്കാൻ അങ്ങ് പ്രേരിപ്പിച്ചു കളയും.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.